0: വചനങ്ങളിലൂടെ.
1: പർല നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രിയിലുള്ള നമസ്കാരമാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

91.7 FM. 91.7 FM. Qatar's favorite radio station.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കൂടിയെത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. എല്ലാവർക്കും നല്ല സന്തോഷം നിറഞ്ഞ ഒരു ദിവസം തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾക്ക് സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് തീർച്ചയായിട്ടും നമ്മുടെ ആത്മവിശ്വാസം, അതോടൊപ്പം തന്നെ ശുഭാപ്തി വിശ്വാസം. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ജീവിതത്തിൽ ജീവിക്കാനുള്ള പ്രചോദനങ്ങൾ നൽകുന്നത്. ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ലൈഫ് സന്തോഷത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. ഒന്നാമത്തേത് നമുക്ക് എന്ത് കാര്യവും ചെയ്യാനുള്ള ആത്മവിശ്വാസം, നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവാൻ അത് ധൈര്യത്തോട് കൊണ്ടുപോകാനുള്ള ഒരു ആത്മവിശ്വാസം, അതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, ഞാൻ എൻ്റെ ലൈഫ് നല്ല അടിപൊളിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മളെ തകർക്കാനായിട്ട് ആർക്കും പറ്റില്ല, ഒന്നിനും പറ്റില്ല. എന്തെങ്കിലും ഒരു ഫെയിലിയർ വന്നാൽ പോലും നമ്മൾ അതിനെ നന്നായിട്ട് മനസ്സിലാക്കി അതിന് ഓവർകം ചെയ്തിട്ട് നമ്മൾ വരും. പിന്നെ നമുക്ക് ആത്മവിശ്വാസം കുറയുമ്പോഴാണ് നമ്മൾ മറ്റുള്ള പലരോടും നമ്മൾ അഭിപ്രായം ചോദിക്കുന്നതും അവരുടെ സഹായം ചോദിക്കുന്നതും നമ്മൾ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് നന്നായിട്ട് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പരിതസ്ഥിതിയെ നേരിടാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെയാണ് ശുഭാപ്തി വിശ്വാസവും. ആ ഒരു സാധനം ലൈഫിലുണ്ടോ എങ്കിൽ നമ്മൾ ജയിച്ചു. അപ്പൊ ദാ ഈ ഒരു ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സുനോ.

ശുഭാപ്ത വിശ്വാസമില്ലാതെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുക? റേഡിയോസിനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെ ഞാൻ ചച്ചു. നമ്മൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു ബോണസായിട്ട് കിട്ടുന്നതാണ് ഈ ശുഭാപ്ത വിശ്വാസം. ബി ഒപ്റ്റിമിസ്റ്റിക് എന്ന് എല്ലാവരും പറയുന്നത് വെറുതെ ഒന്നുമല്ല. നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ ആ ഒരു കാര്യമാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു തടസ്സം വന്നു എന്ന് കരുതുക, അപ്പൊ നമ്മൾ അത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കാര്യവും ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മളപ്പോൾ അത് ഓവർകം ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഓക്കെ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാം, ആ ഒരു വിശ്വാസം, അല്ലെങ്കിൽ നന്നായിട്ട് വരും എന്നുള്ളത്, അതാണ് ശുഭാപ്ത വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ എന്ത് വന്നു കഴിഞ്ഞാലും നമ്മളതിനെ പോസിറ്റീവായിട്ട് നേരിടുക. അല്ലാതെ നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുന്ന നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മാത്രമേ സംഭവിക്കുള്ളൂ. അതാണ് നമ്മുടെ പ്രകൃതി നമുക്ക് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്ന അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ശുഭാപ്ത വിശ്വാസത്തോടുകൂടി നമ്മൾ ലൈഫിനെ കാണുക, നമുക്ക് ചുറ്റിലുമുള്ളതിനെ കാണുക. നമ്മളൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ശുഭാപ്ത വിശ്വാസത്തോടുകൂടി മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് സക്സസ്ഫുൾ ആവുന്നത് നമുക്ക് തന്നെ കാണാനായിട്ട് പറ്റും. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ്, സ്റ്റേ ട്യൂൺഡ്.

നമുക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെയാണ് ആദ്യം വിളിക്കുന്നത്? നമുക്കൊരു സന്തോഷം വന്നു കഴിഞ്ഞാൽ വിളിക്കുന്ന അതേ വ്യക്തിയെ തന്നെയാണോ നമ്മളൊരു വിഷമം വന്നാലും വിളിക്കുന്നത്? റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെ ഞാൻ ചച്ചു. മിക്കവാറും ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ആദ്യം ഷെയർ ചെയ്യുന്നത് ഒരു വ്യക്തിയോട് തന്നെയായിരിക്കും. ഭയങ്കര സന്തോഷം വന്നിട്ടോ ഇത് ആരോടേലും ഷെയർ ചെയ്യണം. അപ്പൊ ചിലപ്പോൾ നമ്മൾ അടുത്ത് ആരാണോ ഉള്ളത് അവരോട് ആദ്യം പറയുമായിരിക്കും. എന്നാൽ കൂടി നമ്മൾ ഫോൺ എടുത്ത് നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളോട് നമ്മളത് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് വിഷമം വന്നാൽ ചിലപ്പോൾ നമ്മൾ എന്നും കാണുന്ന ഒരാളോട് അത് പറയണമെന്നില്ല. നമ്മളൊരു കൊലീഗിനോട് നമ്മളത് പറയണമെന്നില്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മൾക്ക് ഏറ്റവും കംഫർട്ട് സോണിൽ ഇരിക്കുന്ന ആ വ്യക്തിയായിരിക്കും നമ്മൾ വിളിക്കുന്നത്. എന്നിട്ട് നമ്മൾ പറയും എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എല്ലാവരോടും ഷെയർ ചെയ്യാനായിട്ട് പൊതുവേ താല്പര്യപ്പെടാറില്ല. അത് നല്ലൊരു സ്വഭാവമാണ് കേട്ടോ. കാരണം നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസ്, ഫീലിങ്സ് അതെല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവണം എന്നൊന്നുമില്ല. ആരാണോ അത് നല്ല രീതിയിൽ മനസ്സിലാക്കുന്നത് അവരോട് മാത്രമേ അത് ഷെയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ എല്ലാവരോടും ഷെയർ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. റേഡിയോ സിനിമയാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

ലൈഫിൽ ഡിസപ്പോയിന്റഡ് ആവുന്നത് ഏതൊരു സാഹചര്യത്തിലാണ്? റേഡിയോ സെറോണ കേട്ടുകൊണ്ടിരിക്കുന്നത് കൂടെ മോർണിംഗിൽ ഞാൻ തന്നെയാണ് ചച്ചു. നമ്മൾക്ക് ഡിസപ്പോയിന്റഡ് ആവാനായിട്ട് അങ്ങനെ ഒരുപാട് കാര്യമൊന്നും വേണമെന്നില്ല അല്ലേ? ഇപ്പോൾ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും വ്യത്യാസമായിരിക്കും. ഒരു 10 വയസ്സുള്ള കുട്ടിയുടെ ആവശ്യമായിരിക്കില്ല 30 വയസ്സുള്ള ഒരാൾക്ക്. അവർക്ക് ചിലപ്പോൾ ടോയ്സിനോടായിരിക്കും താല്പര്യം ഉണ്ടാവുക. 30 വയസ്സുള്ള ഒരാൾക്ക് മറ്റു പലതിനോടുമായിരിക്കും താല്പര്യം ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെ താല്പര്യങ്ങളെല്ലാം ചിലപ്പോൾ നമുക്ക് വേണമെന്ന് തോന്നും. അത് കിട്ടാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഡിസപ്പോയിന്റഡ് ആവും. ഇപ്പൊ ഒരു കുട്ടി ടോയ് വേണമെന്ന് പറഞ്ഞിട്ട് കരയുന്ന കാണുന്നില്ലേ? അപ്പൊ നമ്മൾ കരയുമ്പോൾ കുട്ടിയെ കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കും. അത് ചിലപ്പോൾ ഹാംഫുൾ ആയിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ ബഡ്ജറ്റിനേക്കാൾ പുറത്തു നിൽക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അത് നമുക്ക് അതായത് അഫോർഡബിൾ അല്ല എന്നുള്ള രീതിക്ക് സംസാരിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതായിരിക്കും. അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ടാകും. അപ്പൊ ഈ കുട്ടിയെ ഇങ്ങനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കും, അത് വേണ്ട അത് വേണ്ട അത് വേണ്ട. ചിലരൊക്കെ പറയാം അത് അനാവശ്യമാണ്, ആദ്യം തന്നെ പറയുന്നൊരു വേർഡ് ഇരിക്കും, അത് അനാവശ്യമാണ് എന്നുള്ളത്. നമ്മുടെ പ്രായമാകുമ്പോഴും നമ്മൾക്ക് തന്നെ മനസ്സിലാകും, നമ്മളെ ആരും ഇതുപോലെ പറഞ്ഞു തരേണ്ട, കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ മനസ്സിലാകും അത് നമ്മൾക്ക് അഫോർഡബിൾ ആണോ അല്ലയോ എന്ന്. അപ്പൊ നമ്മൾ തന്നെ സ്വയം നമ്മളെ കൺവിൻസ് ചെയ്യാനായിട്ട് തുടങ്ങും, അതിപ്പോ പറ്റില്ല. ലൈഫിനെപ്പോഴും മറ്റൊരാൾ കൺവിൻസ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ നമ്മൾ തന്നെ നമ്മളെ സ്വയം കൺവിൻസ് ചെയ്യാനുള്ള ഒരു പവർ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ മറ്റുള്ളവരുടെ ഹെൽപ്പിന്റെ ആവശ്യമൊന്നും വേണ്ടി വരില്ല, നമുക്ക് തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പൊ അതുപോലെ എല്ലാവർക്കും നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ. പ്രത്യേകിച്ചിട്ട് ഈ ഒരു ഡേ നല്ല അടിപൊളി ഒരു ദിവസമായി മാറട്ടെ. സ്റ്റേ ട്യൂൻഡ്.

0: water bill. Stay hydrated and stay tuned.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
4: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
5: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ആൻഡ് സുപ്രഭാതം. ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വെള്ളം കുടിച്ചങ്ങട് തുടങ്ങാം എന്നുള്ള നല്ലൊരു ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 5 മിനിറ്റാണ്. June 29th, തിങ്കളാഴ്ച ദിവസമാണ്. എല്ലാവർക്കും ഒരു നല്ല ഡേ വളരെ വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. എന്നാലും നമുക്ക് ഇന്നത്തെ വളരെ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത മത്സരങ്ങളുടെ ഡീറ്റെയിൽസിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ വരാനായിട്ടുണ്ട്. പക്ഷെ അതിനുമുമ്പ് ഞാൻ വായിച്ചൊരു കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയായിരുന്നു. നമ്മുടെ കഥകൾ അറിയാത്തവർക്ക് നമ്മളായിരിക്കും ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായിട്ടുള്ള മനുഷ്യൻ. മനുഷ്യന് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് മനുഷ്യനെയാണല്ലോ. മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിഞ്ഞാൽ അതിനോളം വലിയൊരു ആനന്ദം ലോകത്തിലില്ല എന്ന് പറയുന്ന ഒരു വരി ഇങ്ങനെ വായിച്ചു കേട്ടോ. ശരിയാണല്ലേ. നമ്മുടെ കഥകൾ അറിയാത്ത ആളുകൾക്ക് നമ്മളായിരിക്കും ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായിട്ടുള്ള, ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുക എന്നുള്ള ആ ഒരു നല്ല പോയിന്റ് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂടെ നിങ്ങളുടെ ഡിയർ വൺസിനുള്ള നല്ല വിഷസും വിശേഷങ്ങളും ഒക്കെ തന്നെ ഷെയർ ചെയ്യാവുന്ന സമയം കൂടിയാണ്. എല്ലാം അയച്ചിട്ടോളൂ 5000917 എന്ന നമ്പറിലേക്ക്. നിങ്ങളുടെ ആ ഒരു മെസ്സേജുകളെല്ലാം തന്നെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാസനോവ മൂവിയിലെ പാട്ടുകൂടി നിങ്ങൾക്കരികിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഈ തിങ്കളാഴ്ച ദിവസം മോർണിംഗ് സവാരിയിലൂടെ. പ്രിയപ്പെട്ടവർക്കുള്ള നല്ല നല്ല വിശസും വിശേഷങ്ങളും മോർണിംഗിൻ്റെ ആ ഒരു സന്തോഷങ്ങളും ഒക്കെ തന്നെ പങ്കുവയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് നമ്മൾ കേട്ട് തുടങ്ങിയിരിക്കുന്നത് മോർണിംഗ് സവാരിയിൽ. ഞാനിസ ഇനിയുള്ള ടൈം നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Listening to.
1: Listening to.
2: Radio Suno 91.7 FM.
3: Qatar's

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: Hi, this is Prithviraj. Kalikkumbo irangi kalichana sare sheela.
2: You are listening to Radio Suno.
1: Radio Suno. Ketta kootukoda.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
3: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Sea Ring Road. Healthy smiles anytime. For more information, call 4411-1133.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.
5: Just feel like you're
6: മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകളുടെ ഒരു സമയം കൂടിയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. മണി മച്ചിങ്ങിൽ ആളുടെ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. രാജേഷ് മട്ടക്കിൽ ഗുഡ് മോർണിംഗ് പറയുന്നു. നീതി മോഹൻ, നമ്മുടെ പ്രഭു മാടമ്പിക്കാട്ടിൽ പ്രദീപ്, ശ്രീജിത് കുമാർ പറയുന്നത് ഗുഡ് മോർണിംഗ് എവ്രി വൺ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. ബാരിഷിൻ്റെ വക ഗുഡ് മോർണിംഗ്, വെറൈറ്റി പേരല്ലേ ബാരിഷ്, ഓക്കെ അടിപൊളി. ആളുടെ ഒരു ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ബാരിഷ് മെസ്സേജ് ചെയ്യുന്നത്. എനിവേ, ഒരു നല്ല ദിവസം വളരെ സ്പെഷ്യലായിട്ട് ബാരിഷിനും വിഷ് ചെയ്യുന്നു. സുപ്രഭാതം എല്ലാവർക്കും. ഇന്ന് എല്ലാവർക്കും ഒരുപാട് ചിരിക്കാൻ പറ്റട്ടെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഉമേഷാണ് ആ ഒരു നല്ല മെസ്സേജ് നമുക്ക് നൽകിയിട്ടുള്ളത് കേട്ടോ. വിജയൻ ആർ എസിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. രവിശങ്കർ ജിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡിയർ സിസ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ റിയാസ് കൂർഗും ജോയിൻ ചെയ്യുന്ന ടൈമാണ്. ഇനിയിപ്പം നമ്മൾ നേരെ മത്സരങ്ങളുടെ ഫലങ്ങൾ എന്തൊക്കെയായി എന്നുള്ളത് ഓൾറെഡി നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടാകും. എന്നാലും നമ്മൾ ഒന്നുകൂടി ആ ഒരു വിശേഷങ്ങളിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. ആ ഒരു മത്സര ഫലങ്ങളുടെ വിശേഷങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്താ പറയുക, കൂടുതൽ സംസാരങ്ങളൊന്നുമില്ല. വിജയിക്കുക എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് ടീമുകൾ കളത്തിലേക്ക് ഇറങ്ങുന്നത്. അതാണ് ഇത്തവണത്തെ ഒരു ഇനിയുള്ള ഒരു ഒരു സ്റ്റേജിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന മത്സരങ്ങളാണ്. ഇനി എന്തായാലും ഇന്നത്തെ ദിവസം ഈ പറഞ്ഞ പോലെ തന്നെ വളരെ ആകാംക്ഷയോടുകൂടി നമ്മളിങ്ങനെ കാത്തു കാത്തിരിക്കുകയാണ് എന്നുള്ള ഒരു ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കാത്തു കാത്തിരിക്കുന്ന മത്സരം ഏതാണെന്ന് പറയുന്നതിന് മുൻപായിട്ട് നേരെ പോകുന്നത് നമ്മുടെ ഇന്നത്തെ കാനഡ സൗത്ത് ആഫ്രിക്ക മാച്ചിൻ്റെ വിശേഷങ്ങൾ കൂടി നമുക്കൊന്ന് അറിയേണ്ട കാര്യം കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും അതിൽ കാനഡ അതിഗംഭീരമായിട്ടുള്ള ഒരു വിജയത്തിലേക്കായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദക്ഷിണാഫ്രിക്കനെ തകർത്തുകൊണ്ട് കാനഡ പ്രീ ക്വാർട്ടറിലേക്ക് കടന്നു എന്നുള്ളതാണ്. ഇഞ്ചുറി ടൈമിലായിരുന്നു അവരുടെ ആ ഒരു വിജയം ഉറപ്പിക്കൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. യൂസ്റ്റാക്കിയോ എന്ന് പറയുന്ന ഒരു പ്ലെയർ, അദ്ദേഹമാണ് കാനഡയുടെ ആ ഒരു രക്ഷകനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് പ്രീ ക്വാർട്ടറിലേക്ക് കാനഡ എത്തുന്നു എന്നുള്ളതാണ്. അവസാന നിമിഷം വരെ ആവേശം, തിരതല്ലിയ മത്സരം എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ തന്നെയായിരുന്നു ദക്ഷിണാഫ്രിക്ക കാനഡ മാച്ച് പോയിട്ടുണ്ടായിരുന്നത്. ഇഞ്ചുറി ടൈമിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീഫൻ യൂസ്റ്റാക്കിയോ എന്ന് പറയുന്ന ആ ഒരു പ്ലെയർ നേടുന്ന ഒരു മിന്നുന്ന ഗോളാണ് കാനഡയ്ക്ക് നിർണായകമായിട്ടുള്ള വിജയം നൽകിയിട്ടുണ്ടായിരുന്നത്. അതോടുകൂടി ആ ഒരു സ്റ്റേഡിയം ആവേശത്താൽ ആർത്തിരമ്പി എന്നുള്ളത് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ പറ്റും. ഈ ലോകകപ്പിലെ കാനഡയുടെ രണ്ടാമത്തെ വിജയമായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും മത്സരം വളരെ അതിഗംഭീരമായി തന്നെ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ആ ഒരു മാച്ചിന് ശേഷം പരിശീലകൻ ജെസ്സി മാർഷ് വളരെ ഇമോഷണലായിട്ടാണ് സംസാരിച്ചത്, ടീമംഗങ്ങളെ ചേർത്ത് പിടിച്ച്. നമുക്കറിയാം ഓരോ മാച്ച് കഴിയുമ്പോഴും വിജയിച്ച് കഴിയുമ്പം കോച്ച് ആയിട്ടുള്ള ആളുകളുടെ ആ ഒരു പരിശീലകരുടെ ഒരു സന്തോഷം എത്രമാത്രം വലുതാണ്, അവരുടെ എത്ര കാലത്തെ അധ്വാനത്തിനാണ് ആ ഒരു റിസൾട്ട്, ഒരു വിജയം എന്ന് പറയുന്നത് അത്രമാത്രം അവരെ സന്തോഷിപ്പിക്കും എന്നുള്ളതാണല്ലേ. അപ്പോൾ എന്തായാലും കാനഡ അതിഗംഭീരമായിട്ട് പ്രീ ക്വാർട്ടർ ബർത്ത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അവർക്ക് വരാൻ പോകുന്ന മത്സരങ്ങൾ 4 ജൂലൈ ഹൂസ്റ്റണിൽ നടക്കുന്ന പ്രീ ക്വാർട്ടറിൽ നെതർലൻഡ്സ് അല്ലെങ്കിൽ മൊറോക്കോ ആയിരിക്കും അവർക്ക് ഓപ്പോസിറ്റ് വരാനായിട്ട് പോകുന്നത്. ഏതായാലും ഹോം ഗ്രൗണ്ടിൻ്റെ ആനുകൂല്യം ഇല്ലാതെ US മണ്ണിൽ കാനഡ കുറിച്ചത് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം തന്നെയായിരുന്നു.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical centers, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി കേട്ട് പോകുന്ന ടൈമിൽ ശ്രീറാമിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ശ്രീറാം. ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. ഒരു പുതിയ പുലരി, പുതിയ പ്രതീക്ഷകൾ, പുതിയ അവസരങ്ങൾ, അതാണ് പ്രധാനപ്പെട്ടത് അല്ലേ. ഈ ദിവസം പൂർണ്ണമായിട്ട് ആസ്വദിക്കൂ എന്ന് പറഞ്ഞിട്ട് സന്ദീപ് ശ്രീജിത്ത് ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുതിയ അവസരങ്ങൾ ലഭിക്കുന്ന സമയത്ത് അതിനെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ള ഒരു പോയിന്റാണ്. സന്ദീപിന് ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. സുമന്റെ വക ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് പോറ്റിക്കൊല്ലത്തിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ജോസഫ് ജി മോർണിംഗ് പറയുന്നുണ്ട്. രവിശങ്കർ ജി, വെറൈറ്റി നെയിംസ് നമ്മുടെ മോർണിംഗ് സവാരിക്ക് എപ്പോഴും കോമൺ ആണല്ലോ എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, മോർണിംഗ് സവാരിൽ നമ്മളിങ്ങനെ കുറേ കുറേ വെറൈറ്റി പേരുകളും കാര്യങ്ങളും ഒക്കെ കേൾക്കാറുണ്ട്. ഏതായാലും ഇന്നത്തെ ദിവസം ഫുട്ബോൾ ആരാധകർ വീണ്ടും വീണ്ടും കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്.
1: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
2: In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
0: അങ്ങനെ എന്തായാലും ഇന്നത്തെ മത്സരങ്ങളെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും അധികം നമ്മൾ കാത്തിരിക്കുന്ന ഒരു മാച്ച് എന്ന് പറയുന്നത് ബ്രസീൽ വേഴ്സസ് ജപ്പാൻ എന്ന് പറയുന്ന ആ ഒരു മത്സരമാണ്. ബ്രസീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ അതിഗംഭീരമായിട്ട് മത്സരങ്ങളൊക്കെ മൊറോക്കിക്കെതിരെ 1-1 സമനിലയായിരുന്നു. ഹെയ്ത്തി സ്കോട്ട്ലൻഡ് ടീമുകൾക്കെതിരെ ആത്മവിശ്വാസം നേടിയ വിജയവുമായിട്ടൊക്കെ തന്നെ 3-0 ആ ഒരു ബ്രസീലിയൻ കരുത്തുമൊക്കെ ആയിട്ടാണ് അവർ അടുത്ത സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഓപ്പോസിറ്റ് വരുന്നത് ആരെ അട്ടിമറിക്കാനും അല്ലെങ്കിൽ ഏത് നിമിഷവും മത്സരം തിരിച്ചുപിടിക്കാൻ ശേഷിയുള്ള ജപ്പാനാണ് ബ്രസീലിന് എതിരാളികളായിട്ട് വരുന്നത്. എന്തായിരിക്കും ഇന്ന് സംഭവിക്കുക? ബ്രസീൽ വേഴ്സസ് ജപ്പാൻ മത്സരം എങ്ങനെയായിരിക്കും വരിക? ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ പ്രഡിക്ഷൻസ് പോന്നോട്ടെ കേട്ടോ. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്നതാണ്. ബ്രസീൽ ജപ്പാൻ മാച്ച് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക? എന്തായിരിക്കും, ആരുടെ ആർക്കൊപ്പം ആയിരിക്കും വിജയം? അതോ ഈ പറഞ്ഞ പോലെ തന്നെ കട്ടക്കട്ടയ്ക്ക് തന്നെ പോകാൻ സാധ്യതയുണ്ടോ? ബ്രസീൽ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ചാമ്പ്യൻ ടീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു കരുത്ത് എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും മത്സരം മുന്നോട്ട് പോവുക? ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അതൊന്ന് മെസ്സേജിൽ പറയാവുന്നതാണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ കുട്ടനാടിൻ്റെ ആദ്യത്തെ വള്ളംകളിയാണ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. രാജേഷ് മട്ടക്കിലാണ് ആ മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും. നമുക്കറിയാം കുട്ടനാടുകാർക്ക് വള്ളംകളിയോടുള്ള ഒരു സ്നേഹം എത്രമാത്രം വലുതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും വളരെ വളരെ സ്പെഷ്യലായിട്ട് പറഞ്ഞുകൊള്ളുന്നു. നമ്മളുടെ വകയായിട്ടും വള്ളംകളിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉള്ള സ്പെഷ്യൽ ആശംസകൾ പറയുന്നു. സിരാജിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് സിരാജ്. ഓക്കെ, നൌഷാദ് പറയുന്നത് ബ്രസീൽ 3-2. അതുവരേക്ക് എത്തുമോ നമുക്ക് നോക്കാം അല്ലേ. മാച്ച് ആയതുകൊണ്ട് നമുക്കൊന്നും പറയാം, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലെ ആവുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നൌഷാദിൻ്റെ ഒരു പ്രെഡിക്ഷൻ എങ്ങനെയാണ്? ബ്രസീൽ 3 ഗോളുകൾക്ക് ജയിക്കും. ജപ്പാന്റെ വക 2 ഗോളുകൾ വരെ പ്രതീക്ഷിക്കാം എന്നാണ് നൌഷാദിൻ്റെ ഒരു പ്രെഡിക്ഷൻ. എന്താണ് നിങ്ങളുടെ പ്രെഡിക്ഷൻ? ബ്രസീൽ വേഴ്സസ് ജപ്പാൻ വരുമ്പോൾ അത് എങ്ങനെയായി തീരാനാണ് സാധ്യത? ഒന്ന് പ്രെഡിക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ആ ഒരു മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു നല്ല പാട്ടിലേക്ക് നമ്മൾ എത്താനായിട്ട് പോവുകയാണ്. മാത്രമല്ല നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും വളരെ സ്പെഷ്യലായിട്ട് ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ അങ്ങനെ നല്ല നല്ല ആശംസകൾ എന്തെങ്കിലും പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് അയച്ചിടാവുന്ന സമയമാണ് കേട്ടോ. നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ആ ഒരു മെസ്സേജുകളൊക്കെ തന്നെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എസ് പി ബിയും സുജാത ചേച്ചിയും ചേർന്ന് പാടിയൊരു നല്ല പാട്ടുണ്ട്. തിരുമല എന്ന മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ പാട്ടാണ്. ചിലപ്പോൾ ഈ പാട്ട് മറന്നിരിക്കുന്ന പാട്ടുകളായിരിക്കും. ചില പാട്ടുകൾ അങ്ങനെ ഉണ്ടല്ലോ, മറന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കേൾക്കും, ഓ ഓ ഈ പാട്ട് കൊള്ളാലോ എന്ന് വിചാരിച്ച് പോകുന്ന ചില പാട്ടുകളുണ്ടല്ലോ. അങ്ങനെ പെട്ടെന്ന് കേട്ടപ്പോൾ അയ്യോ ഞാനത് മറന്നിരിക്കുകയാണല്ലോ എന്ന് ഞാൻ ഓർത്ത ഒരു പാട്ട് കൂടിയാണ് കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ ആ പാട്ടിലേക്ക് പോകുന്നു. ചെന്നൈ ബീറ്റ്സിൽ
4: of the hour in the art of podumakkolanda

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: സഫാരിയിൽ 10, 20, 30 തുടങ്ങി തറഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്.
0: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
3: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
4: Hi, this is your playback singer Naveen Madhav.
5: You're listening to
4: Radio Sunova 91.7. Kettu kettu kuttu poda.
0: You're listening to
6: Morning Safari.
0: Morning Safari.
6: Morning Safari.
2: Only on Radio Sunova 91.7 FM.
7: You are listening to
8: Radio Sunova 91.7.

0: 133
1: and Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
2: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റാണ്. June 29th, തിങ്കളാഴ്ച ദിവസമാണ്. എല്ലാവരുടെയും അടിപൊളി പ്രഡിക്ഷൻസും ഒരുപാട് മെസ്സേജുകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് നിസ, വെരി ഗുഡ് മോർണിംഗ്. റഷീദാണ് മെസ്സേജ് ചെയ്യുന്നത്, ഒരുപാട് സ്നേഹം പ്രഭാതങ്ങൾ മനോഹരമാക്കി എന്നും കൂടെ ചേരുന്നതിന്. താങ്ക് യു, താങ്ക് യു സോ മച്ച് റഷീദ് കീലായിൽ. അദ്ദേഹമാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് സന്തോഷം, സ്നേഹം തിരിച്ചും പറയുന്നു. രാജിൻ്റെ മെസ്സേജ് ഉണ്ട്, ഇന്ന് എന്തായാലും ആളെ സംബന്ധിച്ചൊരു ഹാർട്ട് ബ്രേക്ക് ഡേ ആണ്. എന്താന്ന് വെച്ചാൽ, ബ്രസീൽ ആളുടെ ഫേവററ്റ് ടീമാണ്, പക്ഷെ ആളുടെ ഹോം ടീം എന്ന് പറയുന്നത് ജപ്പാനാണ്. നീലൻ എന്നാണ് പേര് പറയുന്നത്, ഫ്രം ടോക്കിയോ. അവിടെ നിന്ന് നമ്മളെ കേട്ടിട്ട് ആളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇന്ന് ആൾക്കൊരു കൺഫ്യൂഷൻ ഡേ ആണ്. ബ്രസീൽ ജപ്പാൻ വരുന്ന സമയത്ത് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. റനീഷ് പറയുന്നു, നിസാജി ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. സാമുറായി തന്ത്രങ്ങളുമായി വരുന്ന ജപ്പാൻ അവരുടെ വീറും വാശിയും കളിക്കളത്തിൽ 90 മിനിറ്റിലും ബ്രസീലിയൻ കാനറികളെ നെഞ്ചിടിപ്പ് കൂട്ടിക്കൊണ്ടിരിക്കും. ജയം ഇരു ടീമിനും തുല്യമാണ്, ജയം ഇരു ടീമിനും ആവശ്യമാണ്, തുല്യമാണ് സാധ്യത. ജപ്പാൻ പിള്ളേർ ജയിക്കട്ടെ നിസ, പക്ഷെ അണ്ണനും പിള്ളേരും എന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്ന് ട്രോളിയിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ലല്ലോ, ഞങ്ങൾക്ക് സങ്കടമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്കിനി എന്തൊക്കെ മത്സരങ്ങളാണ് വരാൻ കിടക്കുന്നത് പോർച്ചുഗലിന്. ഞങ്ങളെല്ലാത്തിനും തയ്യാറാണ്, എന്താകും എന്തോ, കാത്തിരുന്ന് കാണാം. ഓക്കെ, ഒരു വെഡിങ് ആനിവേഴ്സറി വിഷസ് എത്തിയിട്ടുണ്ട്. ഇന്ന് ജിനോന്റെയും ഷിൻറ്റോന്റെയും വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ രണ്ടുപേർക്കും സ്നേഹത്തോടുകൂടിയുള്ള സ്പെഷ്യൽ വിഷസ് ദാ പറയുന്നു. സലാം ഹബീബി പറയുന്നത്, ജപ്പാൻ 2-1. ഓ, ഒരു അട്ടിമറി ഉണ്ടാവുമെന്നാണ് സലാം ഹബീബി കാഞ്ഞങ്ങാടിൻ്റെ ഒരു പ്രഡിക്ഷൻ. എന്ത് തോന്നുന്നു, ഒരു അട്ടിമറി അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ളത് കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. പ്രഭു മാടമ്പിക്കാട്ടിൽ ബ്രസീലിന് തന്നെ ആയിരിക്കും ചാൻസ് എന്ന് പറയുന്നത്. ഒരു 2-1 വിജയം ബ്രസീൽ ഇന്ന് എടുക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. റെനീസ് പറയുന്നത്, ബ്രസീൽ 1-0 അങ്ങനെ ആവാനായിട്ടാണ് സാധ്യത. ഒരു ഗോളിനെ ബ്രസീൽ ജയിക്കും എന്നാണ് റെനീസ് പറയുന്നത്. ഷാലു ഇജാസിൻ്റെ മെസ്സേജ്, ബ്രസീൽ 2-1 അങ്ങനെയാവും. അപ്പം ബ്രസീലിൻ്റെ തന്നെ എനിക്കൊന്ന് കൂടുതൽ പേരും വിജയ സാധ്യത പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത് ബ്രസീലിന് തന്നെയാണ്. അങ്ങനെ തന്നെ സംഭവിക്കൂ, അതല്ല സലാം ഹബീബി പറഞ്ഞ പോലെ ഒരു അട്ടിമറി സംഭവിച്ചേക്കോ എന്നുള്ള, കാരണം ഇനിയുള്ള പോരാട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവാർന്ന, ശരിക്കും തീവാർന്ന പോരാട്ടങ്ങളാണ് നമ്മൾ വേൾഡ് കപ്പിൽ കാണാനായിട്ട് പോകുന്നത്. ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് ലക്ഷി വൺ ലെജൻഡ് ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് തിരിച്ചും പറയുന്നു. കൂടെ നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണ്, ഒരു അട്ടിമറി സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകുമോ എന്നുള്ള അഭിപ്രായങ്ങൾ കൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാവുന്നതാണ് കേട്ടോ. സാദിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്, ജപ്പാൻ 1-0, ഇത് ഉറപ്പാണ്. ഓ, അങ്ങനെയാണ്, ഓക്കെ. സാദ് അങ്ങനെ ഒരു പ്രഡിക്ഷനാണ് പറയുന്നത് കേട്ടോ, അങ്ങനെ സംഭവിക്കാൻ, ഒരു അട്ടിമറി അങ്ങനെ ആയിരിക്കും സംഭവിക്കുക എന്ന് പറയുന്നു. പക്ഷെ അതിനുള്ള സാധ്യത ഉണ്ടാവുമോ നമുക്ക് നോക്കാം അല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. അജേഷ് വയലിൻ്റെ മെസ്സേജ് ഉണ്ട്, ജപ്പാൻ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ വിജയിക്കും. ഓ, അങ്ങനെയാണ് അജേഷിൻ്റെ ഒരു കിടിലൻ പ്രഡിക്ഷൻ എന്തായി തീരും എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ ഇതിൽ ആര് പറഞ്ഞതായിരിക്കും ശരിയാവുക എന്നറിയാൻ എനിക്കിപ്പോൾ ഭയങ്കര കൗതുകം കേട്ടോ. ചിലപ്പോൾ അജീഷ് പറഞ്ഞാണോ കറക്റ്റ് ആവുക, സലാം ഹബീബി പറഞ്ഞാണോ കറക്റ്റ് ആവുക, പ്രഭു മാടമ്പിക്കട്ടെ, അങ്ങനെ എല്ലാവരുടെയും റെനീസ് എല്ലാവരുടെയും മെസ്സേജ് ഉണ്ട്. ഇതിൽ ആര് പറഞ്ഞതായിരിക്കും ശരിയാവുക എന്നറിയാൻ എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഇപ്പോൾ ഇതാ കൂടിയിട്ടുണ്ടേ. മനാഫ് പറയുന്നത്, ജപ്പാൻ 2-1. അപ്പോൾ ജപ്പാൻ്റെ വിജയമാണ് മനാഫ് മിക്കവാറും സംഭവിക്കുക എന്ന് പറയുന്നു. സുലീഷ് പറയുന്നത്, ബ്രസീൽ 1-4. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പുണ്ണി ഷാജി എന്നുകൂടി മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട് ഹാഷ്ടാഗിൽ. ഓക്കെ, ബ്രസീൽ 1-4. ഓക്കെ, സുലീഷ് അങ്ങനെ ഒരു പ്രഡിക്ഷൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതങ്ങനെ സംഭവിക്കോ? ഓക്കെ, ബ്രസീലായതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുമില്ല. അട്ടിമറി അല്ല ജപ്പാൻ, നല്ല മാച്ച്, നല്ല കളിയാണ് അവരുടെ. ബാക്കി നാളെ രാവിലെ പറഞ്ഞുതരാമെന്ന്, പിന്നല്ല അത്രയേ ഉള്ളൂ. ശരിയാണ്, ബാക്കി നാളെ രാവിലെ നമുക്ക് പറയാം. നമ്മൾ ചിലപ്പോൾ കൂടുതൽ താരപ്പകിട്ടിൽ നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചു പോകുമല്ലോ. താരപ്പകിട്ട് മാത്രമല്ല, കളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ടീമായിട്ട് ഒത്തിണങ്ങി കളിക്കുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, നാളെ ഈ സമയത്ത് നമ്മൾ എന്തായിരിക്കും പറയുക. ബ്രസീലിനെ കുറിച്ചാണോ ജപ്പാനെ കുറിച്ചിട്ടാണോ അതോ ഒരു ഒരു ഒരു ഒരു എന്തായിരിക്കും നമ്മൾ പറയുക? നമുക്ക് വെയിറ്റ്, ഈ അവസരത്തിൽ പറയാൻ പാടുണ്ടോയെന്ന് അറിയില്ല. അയ്യോ, അയർലൻഡ് ഇന്ത്യ മാച്ചിനെ കുറിച്ച് സജാദ്, അതിപ്പോൾ ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യം എന്തായിരുന്നു? ഓർമ്മപ്പെടുത്താൻ പാടില്ല ഇപ്പോൾ. ഓക്കെ ഓക്കെ, അപ്പോൾ എന്നാലും നിങ്ങളുടെ പ്രഡിക്ഷൻസ് പോരട്ടെ, എനിക്കും ഭയങ്കര ഒരു ആവേശം വന്നു കഴിഞ്ഞു. ഇതിപ്പം എങ്ങനെയായി തീരും എന്ന് അറിയാനായിട്ടൊരു ഭയങ്കര കൗതുകം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ജപ്പാൻ ബ്രസീൽ മാച്ചിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ജപ്പാനിലൊരു ഒരു കേരള വീടുണ്ട്. നിങ്ങൾ ചിലപ്പം പല വ്ളോഗേഴ്സിൻ്റെ വ്ലോഗിലൊക്കെ ആ വീടിനെ കുറിച്ച് കണ്ടിട്ടുണ്ടാവും. അതെന്താണെന്നുള്ളത്, ആ ഒരു വീട് എവിടെയാണ്, എന്താണ് അതിൻ്റെ വിശേഷങ്ങൾ, ജപ്പാനിലെ കേരള വീടിനെ കുറിച്ച് ഞാനൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അതിന് മുൻപായിട്ട് എബിൻ തോമസിൻ്റെ മെസ്സേജ് ഉണ്ട്, ജപ്പാൻ 0-1 അങ്ങനെ ആയിരിക്കുമോ? ഓ അടിപൊളി അടിപൊളി, അങ്ങനെ ഒരു പ്രഡിക്ഷൻ. എനിക്കൊന്ന് ഇന്ന് ഒത്തിരി പേര് ജപ്പാൻ്റെ ഒരു ഗംഭീര മാച്ച് കാണാൻ വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കാത്തു കാത്തിരിക്കാം, ജപ്പാനാണോ ബ്രസീലാണോ എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നേരെ അടുത്ത പാട്ടിലേക്ക് പോകാം. അതിനുശേഷം ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ജപ്പാനിലെ ആ ഒരു കേരള വീടിൻ്റെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ട് നമ്മൾ കേൾക്കുകയാണ്. ഈ പട്ടണത്തിൽ ഭൂതം എന്ന സിനിമയിലെ വിനീത്, ശ്വേത രണ്ടുപേരും ചേർന്ന് പാടിയ പാട്ട് കേൾക്കുന്നു. സമയം 7:00 കഴിഞ്ഞ് 8:00 ആണ്. മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
3: Oscar goes to A.R. Rahman.
4: Hi, this is A.R. Rahman.
5: You're listening to Radio Sunil.
4: Listen to my songs on Radio Sunil 91.7 FM. K to K.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
3: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411-1133.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

0: water bill. Stay hydrated and stay tuned.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
4: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
5: ഞാൻ പറയേണ്ട ആവശ്യമില്ല, വെള്ളം കുടിക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുന്ന വാട്ടർ ബെല്ലാണ് ഇപ്പൊ കേട്ടത്. അപ്പൊ എന്തായാലും വെള്ളം കുടിക്കാനായിട്ട് മറക്കണ്ട എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് മോർണിംഗ് സവാരിയുടെ ബാക്കി വിശേഷങ്ങളിലേക്ക് നമ്മൾ വരുന്നത്. സമയം 7 മണി കഴിഞ്ഞു 19 മിനിറ്റ് ആണ്. ജെനിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞു വരായിരുന്നു, ബ്രസീൽ ജപ്പാൻ മാച്ചിനെ കുറിച്ചൊക്കെ പറഞ്ഞു വന്ന കൂട്ടത്തില്, ജപ്പാനെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നു, ജപ്പാന്റെ ഒരു മത്സരം കാണാനായിട്ട് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഒരു ബൾബ് കത്തിയത്. ജപ്പാനിൽ ഒരു കേരളത്തിന്റെ ഒരു ഭംഗിയുള്ള ഒരു ഒരു തറവാട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള വിശേഷം ഇങ്ങനെ കണ്ട സമയത്ത് അതിലേക്കൊന്ന് പോകാം എന്ന് വിചാരിച്ചു. നമ്മൾ പി ഒ ബോക്സ് വഴി പോയാലോ. നമ്മളെ നാട്ടു വീടിനെ കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. നാട്ടു പേരിനപ്പുറമായിട്ട്, അതായത് നമ്മുടെ നാട്ടിൽ നിന്നൊന്ന് കടന്ന് നമ്മൾ പി ഒ ബോക്സുമായിട്ട് ജപ്പാനിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ കേരളത്തനിമ ഒത്തിണങ്ങിയ ഒരു വീടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പല വ്ളോഗേഴ്സിൻ്റെയും വ്ളോഗിൽ അത് കണ്ടിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ ഒരു വീടുള്ള സ്ഥലം എന്ന് പറയുന്നത് അവിടുത്തെ നയോഗ എന്ന് പറയുന്ന പട്ടണത്തിന് അടുത്തുള്ള ഇനിയുമ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ആണ് ഈ ഒരു നാടൻ തറവാട് വീട് ജപ്പാനിലുള്ളത് കേട്ടോ. അതൊരു മ്യൂസിയമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ദി ലിറ്റിൽ വേൾഡ് ഓഫ് മ്യൂസിയം ഓഫ് മാൻ എന്നാണ് ആ ഒരു വീടിൻ്റെ പേര്. അതായത് പല രാജ്യങ്ങളിൽ നിന്നുള്ള, ഏറെക്കുറെ 22 രാജ്യങ്ങളിൽ നിന്നുള്ള വീടുകൾ ഈ ഒരു ഓപ്പൺ എയർ മ്യൂസിയം ആണ് അവിടെയുണ്ട്. അപ്പോൾ അതിലൊരു വീട് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു ഭംഗി മുഴുവൻ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള, റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വീടാണ്. ആ വീടിനൊരു വീട്ടുപേരൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ആ ഒരു പഴയ തറവാട്, കേരളത്തിലെ ഒരു പഴയ തറവാടിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു വീട് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വെട്ടുകല്ലുകൊണ്ടാണ് അതിൻ്റെ നിർമ്മാണം സംഭവിച്ചിട്ടുള്ളത്. മാത്രമല്ല കേരളത്തിൽ നിന്നും കയറ്റുമതി ചെയ്ത വസ്തുക്കളൊക്കെ തന്നെയാണ് ആ വീടിൻ്റെ നിർമ്മാണം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നീളം വരാന്തയും ചാരുകസേരയും നാലുകെട്ടും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ പഴയ തറവാടുകളിൽ കാണപ്പെടുന്ന പലതരം ഫർണിച്ചറുകളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. മാത്രമല്ല കുളം, ചായക്കട, അങ്ങനെ കുറേ സംഭവങ്ങൾ ഒരു നമ്മുടെ നാട്ടിലെത്തിയ ഒരു പ്രതീതി ശരിക്കും നമുക്ക് തരുന്ന രീതിയിലാണ് ഈ ഒരു മ്യൂസിയത്തിൽ വളരെ മനോഹരമായിട്ട് ആ ഒരു വീട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പുറത്ത് എഴുതിയിട്ടുണ്ട് പാലക്കാട്, മുണ്ടൂർ എന്നൊക്കെയുള്ള മലയാളത്തിലുള്ള എഴുത്തുകൂടി ആ ഒരു വീടിൻ്റെ മുന്നിൽ ഒരു ബോർഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ഓപ്പൺ എയർ മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മനോഹരമായിട്ടുള്ള ഒരു വീട് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീടിനെക്കുറിച്ചും ആ ഒരു ഭംഗിയെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ വായിച്ചും കണ്ടും വന്ന സമയത്ത് ഈ തറവാട് വീടുകളോട് നമുക്കൊരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. ചില ആളുകൾക്ക് നാലുകെട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഇഷ്ടമുള്ള ആളുകളുണ്ട്. അപ്പോൾ തറവാട് വീടുകളോടുള്ള നമ്മളുടെ ആ ഒരു ഇഷ്ടത്തെക്കുറിച്ച് ഒന്ന് ചോദിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ വീട് ചെയ്യുന്ന സമയത്ത് അതുപോലെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ആ പഴമ നിലനിർത്തിക്കൊണ്ട് അതിൽ ചില കാര്യങ്ങളിൽ പഴമ കൊണ്ടുവരാനായിട്ട് വീടിൻ്റെ പണികൾ ചിലപ്പോൾ നിങ്ങൾ മനോഹരമായിട്ടുള്ളൊരു നാലുകെട്ടോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ആ ഒരു ഭംഗി നിലനിർത്താനായിട്ട്, ആ ഒരു പഴമയിലേക്ക് ആ ഒരു ഭംഗി കൊണ്ടുവരാനായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ പണികൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ തറവാട് വീടുകളോടുള്ള ഒരു ഇഷ്ടം, അതോടൊപ്പം നിങ്ങൾ വീട് ചെയ്ത സമയത്ത് അങ്ങനെ എന്തെങ്കിലും കാര്യം നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നുള്ള ഒരു ചെറിയ ചോദ്യം എനിക്ക് ചോദിക്കാനായിട്ടുണ്ട്. മറുപടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് വിളിച്ച് സംസാരിക്കാം കേട്ടോ. നിങ്ങളുടെ അങ്ങനെയുള്ള വീടുകളോടൊരു ഇഷ്ടമുള്ള, കൂടുതൽ ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ വീടുകൾ കാണുമ്പോൾ ഓ എന്താ ഭംഗി എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള വീടുകളെക്കുറിച്ചും നിങ്ങൾ വീട് പണിഞ്ഞപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യം ആഡ് ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. വിളിക്കാം, സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ 444-917 ആണ്. 444-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ. തറവാട് വീടുകളോടുള്ള നിങ്ങളുടെ ഒരു ഇഷ്ടത്തെക്കുറിച്ചും, അല്ലെങ്കിൽ അങ്ങനെ വീട് പണിത സമയത്ത് അതുപോലെ നാലുകെട്ടും കാര്യങ്ങളൊക്കെ പഴമ നിലനിർത്താനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. കണക്റ്റ് ആകുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വിളിച്ച് ആ ഒരു വിശേഷങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 444-917 4994917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കോൾസ് പോരട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോകുന്നത്. മാർഗം കളി എന്ന മൂവിയിൽ ബിബിൻ ജോർജ് പാടിയൊരു നല്ല പാട്ട് വരുന്നുണ്ട്. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റാണ്. മോർണിംഗ് സവാരിയാണ് നിങ്ങൾ കേൾക്കുന്നത്. ഞെനിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: this.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now, available on Apple Podcast
1: and
2: Google Podcast.
3: மதீனத் கலீஃபா சவுத்திலேக்கு இனி ஷாப்பிங் ஆனம் தம்புராண்டே வரவு. ஷாப்பிங் விஸ்மயம் இருக்கான் மர்சா.
4: மர்சா ஹைப்பர் மார்க்கெட்டின் புதிய பிரான்ச் மதீனத் கலீஃபா சவுத்தில் ஏற்றவும் புதிய ஆஃபர்களும் ஃப்ரெஷ் உற்பத்தங்களுமாய் மர்சா ஹைப்பர் மார்க்கெட்டின் ஆறாமத்தே பிரான்ச் இனி மதீனத் கலீஃபா சவுத்தில் ஜூலை 2 4 மணிக்கு நீங்களுக்காய் சமர்ப்பிக்கணும்.
3: ஷாப்பிங் ஆகோஷ பூரத்தினாய் காத்திருக்கூ. மர்சா, பி ஃப்ரெஷ், பி யூ.
5: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
6: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
5: മില്യണോ?
6: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
7: നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
8: നമസ്കാരം, ഞാൻ ഡോക്ടർ ഷിജോ എം എൻ, നസീം മെഡിക്കൽ സെന്റർ അൽക്കോർ ബ്രാഞ്ചിലെ ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആണ്. വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. സൂര്യതാപം ഏൽക്കുന്നത് ഒഴിവാക്കുക. പകൽ 10 മണി മുതൽ 4 മണി വരെ പുറത്തു പോകാതിരിക്കുക. പുറത്തു പോവുകയാണെങ്കിൽ SPF 30 മുകളിലുള്ള സൺസ്ക്രീൻ ലോഷൻസ് ഉപയോഗിക്കുക. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. നിർജലീകരണം ഒഴിവാക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കാം. ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ നല്ലതാണ്. കൂടുതൽ വിയർക്കുന്ന ആളാണെങ്കിൽ ഇലക്ട്രോലൈറ്റ് റിച്ചായ ORS ഉപയോഗിക്കാം. കോഫി, എനർജി ഡ്രിങ്ക്സ്, സോഡ തുടങ്ങിയവ കൂടുതൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നതിനാൽ ഒഴിവാക്കുക. വാട്ടർമെലൺ, ഓറഞ്ച്, കുക്കുംബർ തുടങ്ങിയ വാട്ടർ ഡെൻസ് ആയിട്ടുള്ള ഫ്രൂട്ടുകൾ നല്ലതാണ്. അധിക വിയർപ്പ്, തലകറക്കം, ഛർദി, നെഞ്ചടിപ്പ്, ശരീരോഷ്മാവ് 40 ഡിഗ്രിയിൽ കൂടുതൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത ഹോസ്പിറ്റലിൽ ഉടനെ ചെക്ക് ചെയ്യുക. ചൂടുകാലത്ത് ആരോഗ്യം നിലനിർത്താൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. നന്ദി.
7: Naseem Surgical and Medical Center. Appointment kal kai vilikyu 4411133.
0: This is
9: Morning Safari. Morning Safari.
0: Morning Safari.
9: Morning Safari.
10: Malabar Golden Diamonds Morning Safari.
4: Brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
11: ഇൻ അസോസിയേഷൻ വിത്ത്
12: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
13: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സി റിംഗ് റോഡ്. ഹെൽത്തി സ്മൈൽസ് anytime. For more information, call 4411133.
14: And
15: Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
16: Just feel like you're
1: home. Chennai Beats.
17: Tamil, head of the hour.
18: In the art of Podumakulanda.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, സീറിംഗ് റോഡ്. ഹെൽത്തി സ്മൈൽസ് എനി ടൈം. ഫോർ മോർ ഇൻഫർമേഷൻ കോൾ 4411133.
5: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ്, വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.

0: സോൾഡ് മാംഗോ ട്രീ എന്ന മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങളിൽ ഇങ്ങനെ തറവാട് വീടുകളെ കുറിച്ചുള്ള ഒരു ഇഷ്ടത്തെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചു വരാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബ്രസീൽ വേഴ്സസ് ജപ്പാൻ മാച്ചിനെ കുറിച്ചൊക്കെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ, ജപ്പാനിൽ കേരളത്തിൻ്റെ ആ ഒരു ഭംഗിയിലുള്ള ഒരു ഒരു കേരള ഹൗസ് ഉണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ ചോദിച്ചു വന്ന സമയത്ത് കുറച്ച് മുമ്പ് എനിക്കൊരു ഒരു ഒരു മെസ്സേജ് കൂടെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് അയച്ചത് ഓക്കെ വിവേക് ആണ് കേട്ടോ. ഞാൻ പണ്ടുണ്ടാക്കിയൊരു പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വിവേക് ഒരു പോസ്റ്റ് നേരത്തെ ട്രോൾ പാലക്കാടിലുള്ള ആളായിരുന്നെന്ന് തോന്നുന്നു, വിവേക് ഗ്രൂപ്പിലുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ആ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ആൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പോസ്റ്റാണ്, ജപ്പാനിലെ പാലക്കാടൻ ഗ്രാമം കണ്ട് പാലക്കാടൻ എനിക്കിവിടെ മാത്രമല്ല, എനിക്കിവിടെ പാലക്കാട് മാത്രമല്ല, അങ്ങനെ ജപ്പാനിലെ ഉണ്ടടാ വിടി എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ആളൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പോസ്റ്റർ. അപ്പോൾ ആ ഒരു പോസ്റ്റ് ആൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിശേഷങ്ങളൊക്കെ ആൾ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോക്കിയോയിൽ നിന്നും നീലൻ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിശേഷം പറഞ്ഞ സമയത്ത് ഞാൻ ആളുടെ അടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം എനിക്ക് ഒരു വോയിസ് നോട്ടിൽ ഡീറ്റെയിൽസ് ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്, ആ ഒരു വീടിനെ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളാണെന്ന് വോയിസ് നോട്ടിൽ നമുക്ക് പറഞ്ഞിരുന്നുണ്ട് കേട്ടോ.
1: ഹായ്, ഇത് നഗോയ എന്ന് പറഞ്ഞ സിറ്റിയിലുള്ള ഐച്ചി പ്രിഫെക്ചറിൽ ഇനുയാമ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കേരള ഹൗസ് എന്ന് പറഞ്ഞൊരു നാലുകെട്ട് പോലുള്ള ഒരു തറവാട് ഇവിടെ ഉള്ളത്. ശരിക്കും അതൊരു ലിറ്റിൽ വേൾഡ് മ്യൂസിയം ആണ്. എല്ലാ രാജ്യങ്ങളിലും പല രാജ്യങ്ങളിലെയും ഇതുപോലെ അവരുടെ ലോക്കൽ ട്രഡീഷണൽ ബിൽഡിങ്സ് അവിടെ പണിത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു മ്യൂസിയം പോലെയാണ്, അതിലൊരെണ്ണമാണ് ഈ കേരള ഹൗസ്.
0: ഓക്കെ, അപ്പൊ ആ ഒരു കേരള ഹൗസിനെ കുറിച്ച് ആൾ അവിടുന്ന് തന്നെ ടോക്കിയോയിൽ നിന്ന് നമുക്ക് വോയിസ് നോട്ടിൽ ഡീറ്റെയിൽസ് ഒക്കെ ഇതായി അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും അങ്ങനെയുള്ള വീടുകളോടുള്ള നിങ്ങളുടെ ഒരു ഇഷ്ടത്തെക്കുറിച്ച് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വിശേഷങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് മെസ്സേജുകളായിട്ട് അയക്കാം. പഴയ വീടിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ പഴമ നിലനിർത്താനായിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, പുതിയ വീട് പണിയുന്ന സമയത്താണെങ്കിൽ പോലും ആ ഒരു പഴമ നിലനിർത്താനായിട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ. അങ്ങനെ പഴമ നിലനിർത്താനായിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് നിങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങൾ കൂടി ഞാനിങ്ങനെ ചോദിച്ചു പോകുന്ന സമയമാണ്. നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ ഒരു വിശേഷങ്ങൾ വിളിച്ച് ഷെയർ ചെയ്യാവുന്നതാണ്. 444-444-917 എന്ന നമ്പറിലേക്ക് അല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. 5000917 എന്ന നമ്പറിലേക്ക്. ഈ പഴയ വീടെന്നൊക്കെ പറഞ്ഞ സമയത്ത് എനിക്ക് മനസ്സിലേക്ക് വന്നൊരു സിനിമ രാപ്പകൽ എന്ന് പറയുന്ന മൂവിയാണ് കേട്ടോ. അപ്പോൾ രാപ്പകലിലെ പാട്ടാണ് നമ്മളിതാ കേൾക്കുന്നത്. ജയചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ശബ്ദത്തിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ടല്ലോ, തങ്ക മനസ്സ്. ആ പാട്ടാണ് നമ്മൾ കേൾക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 42 മിനിറ്റാണ്. ഞെനിസ നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
0: മെസ്സി, റൊണാൾഡോ, എംബാപ്പെ, ഹാലൻഡ്, ഡെംബെലെ, വിനീഷ്യസ് ജൂനിയർ, ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
2: സഫാരിയിൽ 10, 20, 30 തുടങ്ങിയ തരഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്.
1: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ June 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് IT തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
3: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
4: നമസ്കാരം, ഞാൻ നിങ്ങളുടെ നാസർ.
5: പെണ്ണുങ്ങൾ വന്ന് തീണ്ടും പോത എന്ന വണ്ണമോ മനസ്സില.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7, ഖത്തർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട്

0: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാരോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million Rialsും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 Rial ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 Rialo അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: Morning Safari. Only on Radio Sonora.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by ee avathi kalathu ningalude priyappettavarku oru gift nalgi surprise cheyyam Malabar Golden Diamonds il ninnum oro diamond alengil precious gem jewelry purchase nodoppam needu free cash vouchers oppam paliya swarnabharanangal exchange cheyyam oru nashtavum koodade
2: in association with
3: commercial bank we are saving more turns dreams into reality commercial banks 5 million rials dream dream bigger
4: Naseem healthcare Naseem surgical and medical center Searing Road healthy smiles anytime for more information call 4411133
5: and Lulu hypermarkets supermarkets and department stores where the world comes to shop
6: just feel like you're
7: home suno updates
8: suno updates like swagatham updatesgalumai nisa ഖത്തർ സയന്റിഫിക് ക്ലബ് ആനുവൽ സമ്മർ ക്യാമ്പ് ഒരുക്കുന്നു. പൈനിയേഴ്സ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന തീമിലാണ് ഈ ക്യാമ്പ് ഒരുക്കുന്നത്. ജൂലൈ 3 വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് 974 ബീച്ചിൽ എ നൈറ്റ് അണ്ടർ ദി സ്റ്റാർസ് എന്ന കമ്മ്യൂണിറ്റി ഈവനിംഗ് പരിപാടി സംഘടിപ്പിക്കുന്നു. കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒത്തുചേരാനും കടൽ

അവിസ്മരണീയമായ ഒരു സായാഹ്നം ആസ്വദിക്കാനുമുള്ള പ്രത്യേക അവസരമാണിത്. ഫാമിലി ഫ്രണ്ട്ലി പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. മുതിർന്ന പൗരന്മാരുടെ ശാക്തീകരണ പരിചരണ കേന്ദ്രമായ എഹസാനുമായി സഹകരിച്ച് മുതിർന്ന പൗരന്മാർക്കായി ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന പ്രമേയത്തിൽ മാനസികാരോഗ്യ പ്രമോഷൻ പദ്ധതിയുമായി ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം. തുടർച്ചയായ 4 വർഷമാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. മുതിർന്ന പൗരന്മാരുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയും ഖത്തറിന്റെ സാമൂഹിക ആരോഗ്യ സാമ്പത്തിക സാംസ്കാരിക വികസനത്തിൽ അവർ നൽകിയ സംഭാവനകളെ ഉയർത്തിക്കാട്ടുകയുമാണ് ഈ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. എയർ സുവിധ രജിസ്ട്രേഷൻ ഖത്തറിൽ നിന്നും ഇന്ത്യയിലേക്ക് പോകുന്ന എല്ലാ യാത്രക്കാർക്കും ബാധകമാണെന്ന് ഇന്ത്യൻ എംബസി ഓർമ്മപ്പെടുത്തുന്നു. ഇതിനായി എയർ സുവിധ .civilaviation.gov.in സന്ദർശിക്കാം. ലോകകപ്പ് കിരീടത്തിനായുള്ള കാത്തിരിപ്പിന് വിരാമമിടാൻ ലക്ഷ്യമിടുന്ന ബ്രസീലിന് ഇന്ന് ആദ്യ നോക്കൌട്ട് പരീക്ഷണം. റൌണ്ട് ഓഫ് 32 ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് ബ്രസീലിന്റെ എതിരാളികൾ. സുനോ

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store.
1: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
0: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
5: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
8: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
9: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് Medical Center.
2: Let's play football.
3: Football Mania.
0: ഗോൾ അടിച്ചും അടുപ്പിച്ചും ജൂഡ് ബെല്ലിംഗ്ഹാം കളം നിറഞ്ഞപ്പോൾ ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് എൽ പോരാട്ടത്തിൽ പനാമയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്ത് ഇംഗ്ലണ്ട് റൌണ്ട് ഓഫ് 32 പ്രവേശിച്ചു. ഈ മത്സരത്തോടെ മറ്റൊരു നേട്ടം കൂടി ഹാരി കെയ്ൻ സ്വന്തമാക്കി. ഇംഗ്ലണ്ടിന്റെ ലോകകപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനെന്ന ചരിത്ര നേട്ടം ക്യാപ്റ്റൻ ഹാരി കെയ്ൻ സ്വന്തമാക്കി. ഇതിഹാസ താരം ഗാരി ലിനേക്കറുടെ 10 ഗോളുകൾ എന്ന റെക്കോർഡാണ് കെയ്ൻ പഴങ്കഥയാക്കിയത്. ലോകകപ്പിൽ ഹാരി കെയ്ന്റെ സമ്പാദ്യം ഇപ്പോൾ 11 ഗോളുകളാണ്.
2: Let's play football.
3: Football Mania.

0: மாலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by ஈ அவதி காலத்து நீங்களோட பிரியப்பட்டவருக்கு ஒரு gift நல்கி சர்ப்ரைஸ் செய்யாம் மலபார் கோல்டன் டைமண்ட்ஸில் நின்றும் ஓரோ டைமண்ட் அல்லது பிரஷஸ் ஜெம் ஜுவல்லரி பர்ச்சேஸ்னோடொப்பம் நேடு ஃப்ரீ கேஷ் வவுச்சர்ஸ் ஒப்பம் பழைய சொர்ணாபரணங்கள் எக்ஸ்சேஞ்ச் செய்யாம் ஒரு நஷ்டமும் கூடாதே
1: in association with
2: commercial bank we are saving more turns dreams into reality commercial banks 5 million riyals dream dream bigger
3: Naseem Healthcare Naseem Surgical and Medical Center Searing Road Healthy Smiles Anytime For more information call 4411133
4: And Lulu Hypermarkets Supermarkets and Department Stores Where the world comes to shop
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 19 മിനിറ്റാണ്. ജൂൺ 29ാം തീയതി തിങ്കളാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടുപോകുന്ന ടൈമിൽ ഒരു അപ്ഡേറ്റിലേക്ക് നമുക്ക് വരാനായിട്ടുണ്ട്. സ്പെഷ്യലി നോക്കുവാണെങ്കിൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് മുനിസിപ്പാലിറ്റി വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ഈവനിങ് ഇവന്റ് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നുണ്ട്. അത് സംഭവിക്കാനായിട്ട് പോകുന്നത് ജൂലൈ 3ാം തീയതി ഒരു 7 മണിയോടുകൂടി തന്നെയായിരിക്കും ആ ഒരു പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. 974 ബീച്ചിലായിരിക്കും വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം 7 മണിക്ക് ഈ ഒരു പ്രോഗ്രാം നടക്കുക. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു നല്ല പേരൊക്കെ അതിന് കൊടുത്തിട്ടുണ്ട്. എ നൈറ്റ് അണ്ടർ ദ സ്റ്റാർസ് എന്ന് പറയുന്ന ആ ഒരു പേരോടുകൂടിയിട്ടാണ് ഈ ഒരു ഫാമിലി ഫ്രണ്ട്ലി ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് ഈ ഒരു ഇവന്റ് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി കഴിഞ്ഞിട്ടുള്ളത്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫാമിലി ഫ്രണ്ട്ലി ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫേസ് പെയിൻറിങ് ഉണ്ട്, ഔട്ട്ഡോർ മൂവി സ്ക്രീനിങ് ഉണ്ട്, സ്റ്റോറി ടെല്ലിംഗ് സെഷൻസ് ഉണ്ട്. അങ്ങനെ രസമായിട്ടൊന്ന് ഫാമിലി ഗ്യാദറിങ്ങിന് വേണ്ടിയിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഈവനിങ് ഇവന്റ് ആണ് അന്നത്തെ ദിവസം ജൂലൈ 3ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു 7 മണിയോടുകൂടി അവിടെ നടക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഈ സമയത്ത് ഞാൻ സ്പെഷ്യലി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിൻ്റെ ഒരു ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും അംഗപരിമിതർക്കും പ്രവേശനം സൗജന്യമാണ്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 15 ഖത്തർ റിയാലാണ് അതിൻ്റെ ഒരു നിരക്ക് എന്ന് പറയുന്നത്. മുതിർന്നവർക്ക് 35 ഖത്തർ റിയാലാണ് റേറ്റ് എന്ന് പറയുന്നത്. VIP വെഹിക്കിൾ എൻട്രി അത് 150 റിയാൽ ആയിരിക്കും എന്നുള്ള അപ്ഡേറ്റ് കൂടി നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ട് എ നൈറ്റ് അണ്ടർ ദ സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വരാനായിട്ട് പോകുന്നു. ജൂലൈ 3ാം തീയതി നമുക്കത് ആസ്വദിക്കാനായിട്ട് സാധിക്കും. താല്പര്യമുള്ള ആളുകൾക്ക് അതിലേക്ക് എത്താം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ പറഞ്ഞ പോലെ തന്നെ വളരെ സ്പെഷ്യലാണ്. കാരണം ബ്രസീൽ ജപ്പാൻ മാച്ച് ഉള്ളതുകൊണ്ട് തന്നെ ബ്രസീൽ ആരാധകരുടെ നെഞ്ചിടിപ്പ് കുറച്ചുകൂടി നിൽക്കുക. എങ്ങനെയാകും എന്നുള്ളതിനെക്കുറിച്ച് നല്ലൊരു കൺഫ്യൂഷൻ ബ്രസീൽ ആരാധകർക്കുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെയാണ് നമ്മൾക്ക് പ്രഡിക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നാലും ഒരു ബ്രസീൽ ആരാധകൻ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് കൂടി വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രേമം മൂവിയിലെ പാട്ടാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. മോർണിംഗ് സവാരിയിൽ സമയം 8 മണി കഴിഞ്ഞ് 21 മിനിറ്റാണ്. ജനിസ ഈ ടൈമിൽ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. മദീനത്ത് ഖലീഫ സൗത്തിലേക്ക് ഇനി ഷോപ്പിംഗിന്റെ ആറാം തമ്പുരാന്റെ വരവ്. ഷോപ്പിംഗ് വിസ്മയമൊരുക്കാൻ മർസ
1: ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് മദീനത്ത് ഖലീഫ സൗത്തിൽ ഏറ്റവും പുതിയ ഓഫറുകളും ഫ്രഷ് ഉൽപ്പന്നങ്ങളുമായി മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി മദീനത്ത് ഖലീഫ സൗത്തിൽ ജൂലൈ 2-4 നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
0: ഷോപ്പിംഗിന്റെ ആഘോഷ പൂരത്തിനായി കാത്തിരിക്കൂ. മർസ, ബി ഫ്രഷ്, ബി യു. മെസ്സി, റൊണാൾഡോ, Mbappe, Haaland, Dembele, Vinicius Junior. ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
2: In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
4: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി visit cbq.qa.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Sea Ring Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: water bill. Stay hydrated and stay tuned.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
4: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
5: വെള്ളം കുടിക്കണം എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ഒരു സമയമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്, വാട്ടർ ബെല്ലിന്റെ ടൈം. സമയം 8 മണി കഴിഞ്ഞ് 31 മിനിറ്റാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടുപോകുന്ന സമയത്ത് ആരാരെ വെള്ളം കുടിപ്പിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ ലോകത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്.
6: Every goal, every match, every moment of the FIFA World Cup 2026.
7: Brought to you by
6: Valvoline by Aramco, the original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
7: In association with
8: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
5: അങ്ങനെ ഇന്ന് കാത്തിരിക്കുന്ന ഒരു മത്സരമാണ് ബ്രസീൽ വേഴ്സസ് ജപ്പാൻ മാച്ച്. നമ്മൾ കാണാൻ പോകുന്ന സമയത്ത് ബ്രസീൽ ഫാൻസിന്റെ മനസ്സിൽ എന്താണ്, ആ ഒരു വിശേഷങ്ങൾ കൂടി നമ്മളൊന്ന് ചോദിക്കാനായിട്ട് പോവുകയാണ്. നമ്മളുടെ കൂടെ വയനാട് നിന്നും അശ്വിൻ ജോയിൻ ചെയ്യുന്നുണ്ട്. അവരുടെ ആ ഒരു ഏരിയയിലുള്ള എല്ലാവരും ചേർന്ന് ഒരുമിച്ചിരുന്നാണ് മത്സരങ്ങളൊക്കെ കാണുകയും വളരെ ഗംഭീരമായിട്ട് അവർ ഈ ഒരു വേൾഡ് കപ്പ് സമയങ്ങൾ ആഘോഷമാക്കുന്ന ഒരു ടീമാണ്. അപ്പം അശ്വിൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം, എന്താണ്, അശ്വിൻ ഒരു കടുത്ത ബ്രസീൽ ആരാധകൻ കൂടിയാണ്, അപ്പം എന്താണ് പ്രതീക്ഷകൾ എന്നുള്ളത് ചോദിക്കാം. അശ്വിൻ, ഗുഡ് മോർണിംഗ് ആൻഡ് സ്വാഗതം റേഡിയോ സുനോയിലേക്ക്.
9: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്.
5: ഓക്കെ, അപ്പൊ ഇന്ന് ബ്രസീലിന്റെ ഒരു ജീവൻ മരണ പോരാട്ടമാണോ ഇന്ന്?
9: അതാണ്, റൗണ്ട് 32 ആയതുകൊണ്ട് നോക്കൗട്ട്, നോക്കൗട്ട് സ്റ്റേജാ. അപ്പൊ ജയിച്ചാ തീരും, തോറ്റാൽ പോകും.
5: ഓക്കെ, ഇന്ന് ജപ്പാനാണ് എതിരാളികൾ, നമുക്ക് ഒട്ടും കുറച്ച് കാണാൻ പറ്റാത്ത ഒരു ടീമാണ്.
9: ഒന്നും പറയാനില്ല, കാര്യം ജപ്പാൻ ഏഷ്യ തന്നെ മെയിൻ ചാമ്പ്യന്മാർ, ഏഷ്യ കപ്പിൽ നടക്കാൻ നല്ല ചാമ്പ്യന്മാരുടെ ടീമാണ്. ഓരോ പിടിച്ചേറ്റാന്നുള്ളത് ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും.
5: അപ്പൊ നിങ്ങൾ ഒരുമിച്ചിരുന്നാണോ ഇന്ന് മാച്ച് കാണുന്നത്?
9: ആ, ഇന്ന് എല്ലാരും, ഞാൻ പറഞ്ഞ സ്ക്രീനിൽ അന്ന് അവിടെ പറഞ്ഞ ജംഗ്ഷൻ സ്ക്രീനൊക്കെ എല്ലാവരും നല്ല ആൾക്കാരൊക്കെ വരുമ്പോ എല്ലാരും ഇപ്പൊ അങ്ങോട്ട് നല്ല ആൾക്കാരൊക്കെ, പക്ഷെ ഈ മഴയുടെ ഒരു പ്രശ്നമായ കൊണ്ടേ എന്നാലും ആളുണ്ടാവും.
5: എവിടെയാണ് നിങ്ങളെ സ്ക്രീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്? വയനാട് ഏത് ഭാഗത്താണ്?
9: നമ്മള് സുൽത്താൻ ബത്തേരിയില് തൊട്ട ചുല്ലോട് എന്നുള്ള സ്ഥലം, അവിടെ തോലിമല എന്ന് പറയും സ്ഥലമുണ്ട്, അവിടെ കോട്ടയ ജംഗ്ഷൻ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെയാണ് അവരാണ് സ്ക്രീൻ ഇട്ടിരുന്നത്.
5: അപ്പൊ അവിടെയാണ്
9: എല്ലാരും, ചെക്കന്മാരും അവിടെ അവിടെ തന്നെ എല്ലാവരും ഉണ്ടാവും, പിള്ളേരും അതുപോലെ തന്നെ നല്ല ബ്രസീൽ അർജന്റീന അങ്ങനത്തെ വലിയ വലിയ കളികളൊക്കെ ആയി കഴിഞ്ഞാൽ
5: നമുക്ക് കാത്തിരുന്ന് കാണാം.
9: പത്തരക്കാണ് നല്ല ആളും ഉണ്ടാവും, ഓൾമോസ്റ്റ് 3.5 ആളുണ്ടാവും. പക്ഷെ 10.5 അറിയുമ്പോ
5: നല്ല ഓളത്തിൽ കാണാം.
9: ഒറ്റ ബ്രസീലൊക്കെ തോറ്റുകഴിഞ്ഞാൽ നാടി നടത്തും എന്ന് അറിയാം,
5: സൈഡ് വഴി ഓടണ്ട വരും കേട്ടോ.
9: ആൾക്കാര് വെയിറ്റ് ചെയ്ത്, അതാണ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക നാട്ടുകാര്. എനിക്കും എല്ലാരും ഒരേപോലെ സ്നേഹമാണ്, പക്ഷെ കളിയുടെ കഴിഞ്ഞാല്
5: പിന്നെ മാറും,
9: ഇവളൊക്കെ ഉണ്ടാവും പിന്നെ അത് മാറും.
5: ഓക്കെ, ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ഒരു പ്രഡിക്ഷൻ എങ്ങനെയാണ്? അശ്വിൻ ഒന്ന് പ്രഡിക്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയാവാൻ സാധ്യതയുണ്ട്?
9: ഉദ്ദേശിച്ച 2-1 ചാൻസ്.
5: 2 ബ്രസീല്, 1 ജപ്പാൻ.
9: 1 ജപ്പാൻ.
5: നോക്കാം നമുക്ക് എന്താകും എന്നുള്ളത്. ഡബിൾ പവർ
9: ടീമിനടക്കം.
5: അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്താകും എന്നുള്ളത്. നാളെ ഈ സമയത്ത് ഞാനൊന്ന് വിളിക്കാം എന്തായിരിക്കും എന്നുള്ളത് ചോദിക്കാൻ.
9: ബ്രസീൽ ജയിച്ചെന്നുള്ള വാക്കിലേക്ക് നമ്മൾ സംസാരിക്കാനാണ്,
5: അതാണ് കോൺഫിഡൻസ്. ഓക്കെ,
9: ആ ഒരു വിശ്വാസം ഉണ്ട്, നെയ്മർ ഉള്ളതുകൊണ്ട് നല്ലൊരു വിശ്വാസം എപ്പോഴും
5: ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നെയ്മർ കാക്കട്ടെ, വിനീഷ്യസ് തകർക്കട്ടെ അല്ലേ? അപ്പൊ അശ്വിൻ, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഇവിടെ മാച്ച് കാണാൻ വരുന്ന എല്ലാവരുടെ അടുത്തും നമ്മളുടെ അന്വേഷണം പറഞ്ഞേക്കൂ. ഓക്കെ, താങ്ക് യു, ബൈ. അശ്വിൻ ആയിരുന്നു. അശ്വിനും ടീമും ഒക്കെ ഇങ്ങനെ ഭയങ്കര ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണിത്.
6: Every goal, every match,
10: every moment of the FIFA World Cup 2026.
11: Brought to you by
10: Valvoline by Aramco, the original motor oil. Proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
11: In association with
12: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
5: അങ്ങനെ അവശേഷങ്ങൾ കേട്ട് കഴിയുന്ന സമയത്ത് നമുക്ക് എന്തായാലും നേരെ കേൾക്കാൻ പോകുന്ന പാട്ട്, നമ്മുടെ മഞ്ഞപ്പടയെ കുറിച്ച് പറയുന്ന സമയത്ത് കന്മദം സിനിമയിലെ പാട്ടാണ് വരുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദാസേട്ടം പാടിയ പാട്ട് മഞ്ഞക്കിളിയുടെ

0: സൂനോ.
1: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
2: നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്.
1: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ June 29 മുതൽ 10-20-30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
3: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
4: Everyone, this is Arman Malik here.
5: You're listening to Radio Suno 91.7 FM, Qatar's favorite radio station. Yeah. And one of my favorite radio stations as well. Keta Keta Kootu Koodam.

0: സമയം 8 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആയിരിക്കാണ് റേഡിയോ സോണ 91.7 FM മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
1: അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വന്നത് ഞാനിങ്ങനെ ചോദിച്ചു വരാന്ന് വേൾഡ് കപ്പ് മത്സരങ്ങളുടെ വിശേഷങ്ങൾ, കാരണം ഇന്ന് ബ്രസീൽ ജപ്പാൻ മാച്ചിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയൊരു
0: ചർച്ച
1: എന്ന് പറയുന്നത്. അപ്പൊ ആ ചർച്ചാ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് വയനാട് നിന്നും ഒരു ബ്രസീൽ ഫാൻ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഒരുമിച്ചിരുന്നിട്ടാണ് എല്ലാവരും മാച്ച് കാണുകയും ഒക്കെ ചെയ്യുന്നത്. ഇനിയിപ്പോ എങ്ങാനും ഒരു തോൽവി സംഭവിച്ചു കഴിഞ്ഞാൽ സൈഡ് വഴി ഇറങ്ങി ഓടേണ്ടി വരും എന്നായിരുന്നു അശ്വിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം, നമ്മുടെ സമയം 8 മണിക്കാണ്.
0: എല്ലാവർക്കും മാച്ച് കാണാനുള്ള അവസരം,
1: നമുക്ക് നല്ല സുഖമായിട്ട് സമാധാനമായിട്ട്
0: ഇന്ന് മത്സരം കണ്ടാൽ നാളെ സഹദേവൻ ആവണ്ട,
1: അതെ ചുവക്കണ അത് വേണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് കത്തർ ടൈം 8 മണിക്ക് നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞൊരു 11 മണിക്ക് ജർമ്മനി പരാഗ്വേ മാച്ചുണ്ട്, അതൊരു കിടിലൻ മത്സരമായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ വെളുപ്പിന്, അത് ഏറ്റവും കൂടുതൽ ഫുട്ബോൾ പ്രേമികൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു മത്സരം, വെളുപ്പിന് ഒരു 4 മണിക്ക് നമ്മുടെ കത്തർ ടൈം 4 മണിക്കായിരിക്കും, നെതർലൻഡ്സ് വേഴ്സസ് മൊറോക്കോ മാച്ച്.
2: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
0: ഈ ജൂൺ 29 രാത്രി എന്ന് പറയുന്നത് ഫുട്ബോൾ ആരാധകർക്ക് ഒരു വലിയ ദിവസമാണ്.
1: അതെ, അത് കഴിഞ്ഞിട്ട് ഒരു മാച്ചും കൂടി ഉണ്ട്. അതെനിക്ക് തോന്നുന്നു നാളത്തെ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഐവറി കോസ്റ്റ് വേഴ്സസ് നോർവേ. അപ്പൊ ഈ ഹാളണ്ട് എങ്ങനെ നടക്കുന്നത് അത് വെച്ചിട്ട് കുറെ റീലുകൾ, ഇപ്പൊ ഹാളണ്ട് ഹാളണ്ട് എന്ന് പറഞ്ഞൊരു പാട്ട് വന്നിട്ട് ഹാളണ്ട് നടക്കുന്ന അതേ സ്റ്റൈലിൽ നടക്കുന്ന കുറെ ആളുകളുടെ വീഡിയോസ് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഫുട്ബോളിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് പല തരത്തിലാണ്. മത്സരത്തിന്റെ ആവേശത്തോടൊപ്പം തന്നെ ആരാധകരുടെ ആവേശവും സൗന്ദര്യമാണ്.
1: അതെ, കളത്തിന് പുറത്തെ കുറെ കാഴ്ചകൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ഇനി കടുപ്പമായിട്ടുള്ള പോരാട്ടങ്ങളാണ്, തീവാറുന്ന മത്സരങ്ങളാണ്,
0: സ്റ്റേജിലേക്ക് മത്സരങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത്.
1: അതെ, ഈ പറഞ്ഞ പോലെ ഒന്നും വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ മാച്ചിൽ അപ്പുണ്ണി ബ്രസീലിന്റെ ഒപ്പാണോ ജപ്പാനൊപ്പാണോ?
0: ഞാൻ ഒന്നും പറയുന്നില്ല,
1: ഞാൻ ഇന്ന് ജപ്പാനൊപ്പ, കാരണം സെൽഫി ഇട്ടിട്ടുണ്ടല്ലോ കോച്ചിന്റെ കൂടെ.
0: ശരിക്കും പറഞ്ഞാല് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് വേൾഡ് കപ്പിന്റെ ഏറ്റവും വലിയ ഓർമ്മകളില് ഞാൻ ശരിക്കും ആ മൊമെന്റ് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്ത് ആഘോഷിച്ച ഒരാളാണ്. കാരണം എന്താണെന്ന് വെച്ചാല്, നമ്മള് ആ റെസ്റ്റോറന്റ് ഹോട്ടലിലേക്ക് ചെല്ലുന്നു, റാഡിസൺ ബ്ലൂയിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടുന്നാണ് അവിടുത്തെ മാർക്കറ്റിംഗ്, എനിക്കൊന്ന് ലെം ആയിരുന്നു അന്ന് നമുക്ക് കോണ്ടാക്ട് ചെയ്തിരുന്നത്. ലെം വിളിച്ചിട്ട് പറയാണ് ടീം വരുന്നുണ്ട്, നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ചെല്ലുന്നു, അപ്പൊ ഒരു ജാപ്പനീസ് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവരെ വെൽക്കം ചെയ്യാനായിട്ട് അവിടെ റാഡിസൺ ബ്ലൂ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ ചെല്ലുന്നു, ഇങ്ങനെ ആ ബസ് ഇങ്ങനെ വരുന്നു, ജപ്പാൻ താരങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരുന്നു, ആ കോച്ച് നമ്മുടെ കൂടെ വരുന്നു,
1: സെൽഫി
0: അങ്ങ് എടുക്കുന്നു. ഗംഭീരായി അദ്ദേഹം എന്ത് ഭംഗിയായിട്ട് പെരുമാറുന്നു,
1: തീർച്ചയായിട്ടും
0: അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ്. അവിടെ നിന്നാണ് 2022 ലോകകപ്പിന്റെ ആവേശം നമ്മുടെ ഹൃദയത്തിൽ അങ്ങോട്ട് കയറിയത്. അതിനു മുമ്പ് പലയിടങ്ങളിലും നമ്മൾ കറങ്ങി പലതും പറഞ്ഞു, പലതും വാർത്തകളും പല കണ്ടന്റും ഒക്കെ നമ്മൾ ഉണ്ടാക്കി, പക്ഷെ
1: ഇതാണ്
0: ഹൃദയം തൊട്ടത്.
1: അതെ, അപ്പൊ ഹൃദയം തൊട്ട ജപ്പാൻ ഒപ്പാണ് ഞാനെന്ന്.
0: ഓ
1: ഓക്കെ,
0: ആയിക്കോട്ടെ.
1: അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം എന്താകും മത്സരം, എന്തൊക്കെയാകും ബാക്കി ഡീറ്റെയിൽസ് എന്നുള്ളത്.
0: ഇവിടെ എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ,
1: എന്താ
0: ഈ ആരാധകർ എന്ന് പറഞ്ഞ വെട്ടുകിളികളാണ്. നൈസായിട്ട് ആ സൈഡ് വാരത്തെ കൂടെ അങ്ങ് പോയാൽ
1: മതി. ആർ സി ബി ഫാൻ എന്നല്ലേ, എനിക്കത് പ്രശ്നമല്ല.
0: എന്ത്

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by ee avadhi kalathu ningalude priyappettavarku oru gift nalgi surprise cheyyam Malabar Golden Diamonds il ninnum oro diamond alengil precious gem jewelry purchase nodappam needu free cash vouchers oppam paliya swarnabharanangal exchange cheyyam oru nashtavum koodade
2: in association with
3: commercial bank we are saving more turns dreams into reality commercial banks 5 million riyals dream dream bigger
4: Naseem healthcare Naseem surgical and medical center Searing Road healthy smiles anytime for more information call 4411133
5: and Lulu hypermarkets supermarkets and department stores where the world comes to shop
6: just feel like you're
7: സമയം 9 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിരിക്കാണ് മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത് നിസയ പുണ്യൻ തന്നെയാണ് കൂടെയുള്ളത്
8: അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞു പോകുന്ന ടൈമിൽ നേരെ നമുക്ക് ഹൈഡൻ സിഗ്ലേക്ക് പോയിട്ട് ഒരു സിനിമ കണ്ടുപിടിക്കാം സിംപിളായിട്ട്

0: ഓക്കെ, പെട്ടെന്ന് പിടികിട്ടാൻ സാധ്യതയുണ്ട് ഈ സിനിമ ഏതാണ് എന്നുള്ളത്. 2013 സോറി ഒരു ചെറിയ കയ്യബദ്ധം, 2013 ഓക്കെ, ഞാൻ അയച്ച മെസ്സേജ് അവിടേക്ക് എത്തിയിട്ടില്ല. അതാണ് ഓക്കെ ഞാൻ എന്തായാലും ഓക്കെ ഒരു മിനിറ്റ് ഒന്നങ്ങട് മാറിപ്പോയി. ഓക്കെ, 2006 റിലീസായ സിനിമയാണത്.
1: 2006
0: റിലീസായ സിനിമയാണത്. ഓക്കെ, ഇതാണ് ആദ്യത്തെ സൂചന എന്ന് പറയുന്നത്. ഇതൊരു ഓണം റിലീസ് ആയിട്ടുള്ള സിനിമയായിരുന്നു.
1: 2006 ഓണം റിലീസ് ആണ് ചിത്രം.
0: ഓക്കെ, ഇതിൽ നായകന്റെ ജേഴ്സി നമ്പർ 10.
1: നായകന്റെ ജേഴ്സി, ഓക്കെ,
0: മനസ്സിലായി കാണും, പറയേണ്ട ആവശ്യമില്ല, അത്ര സിമ്പിൾ സിനിമയാണ്.
1: 2006 റിലീസായ ഓണം ചിത്രം, നായകന്റെ ജേഴ്സി നമ്പർ 10
0: ഏതാണ് ഈ ചിത്രം? ഓക്കെ, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. മെസ്സേജ് അയക്കാം 5000917. കറക്റ്റ് ആണ്, കൂടുതലൊന്നും ആലോചിച്ച് പോകേണ്ട ആവശ്യമില്ല. ബുവായിജർ, അൻഫാൽ, എല്ലാവരും അയച്ചോളും. 5000917 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് വരേണ്ടത് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
1: വൺ മാൻ ഷോ മൂവിയിലെ പാട്ടിലേക്ക്.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: കണ്ണുനട്ട് കാത്തിരുന്നിട്ടും.
4: നമസ്കാരം, ഞാൻ സംഗീത സംവിധായകൻ വിദ്യാധരൻ.
3: കൽപ്പാന്തകാലത്തോളം
4: നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ. കേട്ടു.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
3: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel.

0: സമയം 9 കഴിഞ്ഞ് 22 മിനിറ്റ്. മോർണിംഗ് സവാരി കേട്ടുകൊണ്ടിരിക്കുന്ന ജൂൺ 29 തിങ്കളാഴ്ച ദിവസമാണ്.
1: ഓക്കെ, അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം എയർ സുവിധ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മളിങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകള് തീർച്ചയായിട്ടും എയർ സുവിധ പോർട്ടലിലേക്ക് എത്തി ആ ഒരു കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കി ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മുടെ എംബസിയും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഇന്ത്യയിലേക്ക് ഖത്തറിൽ നിന്നും ഇന്ത്യയിലേക്ക് പോകുന്ന എല്ലാ യാത്രക്കാർക്കും എയർ സുവിധ രജിസ്ട്രേഷൻ എന്നുള്ളത് ബാധകമാണ് എന്നുള്ള കാര്യം എംബസി വളരെ കൃത്യമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്.
0: തീർച്ചയായിട്ടും പണ്ടൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്ലൈറ്റിൽ വെച്ച് പേപ്പേഴ്സ് ഒക്കെ തന്നെ ഡിക്ലറേഷനുകളെല്ലാം നമ്മൾ അതിലൂടെയൊക്കെ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്, ഫിനാൻഷ്യൽ ഡിക്ലറേഷൻ ആണെങ്കിലും പല സംഭവങ്ങൾ. പക്ഷെ ഇപ്പൊ എയർ സുവിധയുടെ കാര്യത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രദ്ധ നമ്മൾ എല്ലാവരും കൊടുക്കണം എന്നുള്ളത് കൂടിയാണ്.
1: തീർച്ചയായിട്ടും അതിനായിട്ട് നിങ്ങൾ പോകേണ്ട വെബ്സൈറ്റ് ഇതാണ്, എയർ സുവിധ civilaviation.gov.in. ഈ ഒരു പോർട്ടലിലേക്കാണ് നമ്മൾ പോകേണ്ടത്. എയർ സുവിധ civilaviation.gov.in എന്നുള്ള പോർട്ടലിലേക്ക് എത്തുവാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ആ ഒരു ഡിക്ലറേഷൻ സെൽഫ് ഡിക്ലറേഷൻ ഫോമും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ സ്പെഷ്യലി ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ.
0: ഓക്കെ, അപ്പോ ഹൈഡൻ സീക്കിലെ ചോദ്യം ഒരിക്കൽ കൂടി. 2006 റിലീസായ ഒരു ചിത്രം,
1: അതെ, ഈ സിനിമയില്
0: നായക കഥാപാത്രത്തിന്റെ ജേഴ്സി നമ്പർ 10 എന്നുള്ളതാണ്.
1: അതെ, തീർച്ചയായിട്ടും.
0: പിന്നെ മലയാളികൾ എപ്പോഴും കാത്തിരിക്കുന്ന ഒരു സമയമുണ്ട്, ഓണം റിലീസ്. ഓണത്തിനൊരു പടം കാണണം,
1: അതൊരു മസ്റ്റ് ആണ്.
0: അതെ, പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് വീടിന്റെ അവിടെ നിന്നൊക്കെ ജീപ്പിലൊക്കെ പോവാ
1: സിനിമ
0: കാണാൻ വേണ്ടി. അതും റിലീസ് പടം അല്ല, റിലീസ് പടം കണ്ടെങ്കിൽ അങ്ങ് എറണാകുളത്തോ അല്ലെങ്കിൽ ചാലക്കുടി സുരഭി അക്കരയിലൊക്കെ പോണം. കാലടിയില് ഏതെങ്കിലും ഒരു
1: പടം കാണാം. അപ്പൊ അങ്ങനെ ഓണം റിലീസായിരുന്നു ഈ ഒരു ചിത്രം. ഏതാണ് ഈ മൂവി എന്നുള്ളത് അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുണ്ടെങ്കിൽ 5000 9017 ലേക്ക്.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗ്ഗർ.
3: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Sea Ring Road. Healthy smiles anytime. For more information, call 4411-1133.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.
5: Just feel like you're
6: സമയം 9 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ ആ മഹാസമുദ്രത്തിലേക്ക് ഇറങ്ങുകയാണ്.
7: അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമ്മളുടെ ശരി ഉത്തരം ക്ലാസ്മേറ്റ്സ് അല്ല കേട്ടോ, നമ്മളുടെ റൈറ്റ് ആൻസർ മഹാസമുദ്രം എന്നുള്ള മൂവിയാണ്. ഫരീസ അത് അയച്ചിട്ടുണ്ടായിരുന്നു, ഷാജഹാൻ മഹാസമുദ്രത്തിലുമുണ്ട് എന്ന് പറഞ്ഞിട്ട് സനൽജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെ അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഞാൻ ഓക്കെ, എനിക്ക് കുറച്ച് സിനിമകളുടെ സജഷൻസ് വന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നമ്മളത് നമ്മളുടെ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് എടുക്കുന്നതായിരിക്കും കേട്ടോ. എനിക്കത് അയച്ചു തന്നിട്ടുണ്ട്, അയച്ചയാളുടെ പേരില്ല. എനിവേ, കൊള്ളാം, അത് നല്ലൊരു സജഷൻ ആയിരുന്നു. ഞാൻ ഒരിക്കലും എപ്പോഴോ പറഞ്ഞു പോയൊരു ഒരു ഓർമ്മയുണ്ട് ആ സിനിമയെ കുറിച്ചിട്ട്. ദൃശ്യയുടെ മെസ്സേജ് ഉണ്ട്, എല്ലാവരും എന്തൊരു ക്ലാസ്മേറ്റ്സിലേക്ക് പോകാൻ കാരണം എന്തായിരുന്നു, ജേഴ്സി നമ്പർ 10. ഓക്കെ, പിന്നെ ധനേഷിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു, റൈറ്റ് ആൻസർ. റിയാസ് മെസ്സേജ് അയച്ചു. സുരാജ്, ഇ ആർ സുരാജിന്റെ മെസ്സേജ്, സൂരജിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. അബ്ദുൽ ജബ്ബാർ, സജീർ, സഹല നർഗീസ്, സ്നേഹജിന്റെ കറക്റ്റ് ആൻസർ, റോബ്സ്, അൻസൽ ഹബീബ്, അൻഫാൽ, അങ്ങനെ എല്ലാവരും
6: ശരിയായ ഉത്തരങ്ങൾ ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. ഒന്നോ രണ്ടോ പേർക്ക് ചെറിയ തെറ്റുകളും മിസ്റ്റേക്കും ഒക്കെ പറ്റിയിട്ടുണ്ട്. അപ്പൊ മഹാസമുദ്രം എന്ന സിനിമയാണ് ലാലേട്ടന്റെ, എന്താ പറയുന്നത്, അടിപൊളി സിനിമ.
7: ഇസ്ഹാഖ് എന്നുള്ള കഥാപാത്രം
6: ഇപ്പൊ വീണ്ടും റീൽസ്, കേരള റീൽസ് ലാലേട്ടൻ ഭരിക്കുകയാണ്.
7: അതെ,
6: അദ്ദേഹത്തിന്റെ ഒരു വിദേശ ഷോ,
7: ജർമ്മനി
6: ഷോയുമായിട്ട്
7: അടിപൊളിയല്ലേ ഡാൻസും. എന്താ വേണം, എന്താ വേണ്ട.
6: എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്, അതായത് ലാലേട്ടൻ ആ ഷോയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്റെ
7: വിജി
6: ജലാലാണ് ആ ഷോയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ. അതിലുണ്ട് സ്ക്രിപ്റ്റ് റൈറ്ററും അസിസ്റ്റന്റ് ഡയറക്ടറും കൂടിയാണ്. അപ്പൊ അദ്ദേഹം ജർമ്മനിയിൽ ഇറങ്ങിയിട്ട് ലാലേട്ടൻ ഇങ്ങനെ വരുന്ന സമയത്ത് വിജയേട്ടൻ ഇങ്ങനെ പുറകിലുണ്ട്, ഒരു നരച്ച താടിയൊക്കെ ആയിട്ട്. കഴിഞ്ഞ ആഴ്ചയിലും വിളിച്ച് പോണ കാര്യമൊക്കെ പറയുകയാണ്. ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യം, കാരണം നമ്മളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചത് അദ്ദേഹമാണ്. എന്റെ പ്രൊഡ്യൂസർ ആയിരുന്നു പുള്ളി, സ്ക്രിപ്റ്റ് റൈറ്ററും പ്രൊഡ്യൂസറും ആയിരുന്നു. നമ്മളെ എല്ലാ കാര്യങ്ങളും
7: പഠിപ്പിച്ച ഒരാള്,
6: ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ഇപ്പോഴും നമുക്ക് എവിടെയെങ്കിലും ഒരു സ്റ്റക്ക് വന്നാല്
7: വിളിക്കാം,
6: ഹലോ ഞങ്ങൾ പറയാറില്ല,
7: സംസാരിച്ച് അങ്ങോട്ട് തുടങ്ങുക എന്നുള്ളതാണ്,
6: പറയടാ,
7: അങ്ങനെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു വീഡിയോസ് ഒക്കെ നമുക്ക് ഭയങ്കര
6: ഇഷ്ടം. റീൽസ് ഭരിക്കും,
7: അതെ. മാത്രമല്ല, ഞാൻ മഹാസമുദ്രം ഈ സിനിമ എടുത്ത സമയത്ത് യൂട്യൂബിൽ കയറി ചുമ്മാ ഒന്ന് കമന്റ്സ് ഒക്കെ നോക്കുമായിരുന്നു. അപ്പം ഇപ്പോഴും സിനിമ കാണുന്ന, ആ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അങ്ങനെ കുറെ സിനിമകൾക്ക് അങ്ങനെ ഒരു ഫാൻ ബേസ് ഉണ്ട് കേട്ടോ. 2025 കാണുന്നവരാരൊക്കെ, 2026 ഇപ്പോഴും കാണുന്നവരാരൊക്കെ എന്നുള്ള കമന്റുകളൊക്കെ കാണാൻ പറ്റും. എന്നാലും ഇനി ഓർമ്മപ്പെടുത്താനുള്ള ഒരു സ്പെഷ്യൽ കാര്യം എന്ന് പറയും, നമുക്കറിയാം ചൂടിന്റെ സമയത്ത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ചില നിയമ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വേനൽ കടുത്തതോടുകൂടി പ്രവൃത്തി സമയവുമായി ബന്ധപ്പെട്ട നിയമ ലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് തീർച്ചയായിട്ടും തൊഴിൽ മന്ത്രാലയത്തിലേക്ക് നമുക്ക് പൊതുജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങൾ കൂടി അധികൃതർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നിയമ ലംഘനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് നമ്മുടെ അധികൃതരെ ഓർമ്മപ്പെടുത്താം. ഹോട്ട്ലൈൻ നമ്പറുകൾ നൽകിയിട്ടുണ്ട്, 4048264 എന്നുള്ളതാണ് നമ്പർ. 4048264 എന്നുള്ളതാണ് നമ്പർ. അതല്ലെങ്കിൽ ഇമെയിൽ ത്രൂ നമുക്കത് അറിയിക്കാനായിട്ട് സാധിക്കും. info@mol.gov.qa എന്നുള്ളതാണ് ഇമെയിൽ വിലാസം എന്ന് പറയുന്നത്.
6: ഓക്കെ, ഈ കാര്യങ്ങൾ കൂടി പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ June 29 തിങ്കളാഴ്ച ദിവസം 9:44 ഞങ്ങൾക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായി മാറട്ടെ. മാസാവസാനാണ്, നാട്ടിലെ ചില EMI കാര്യങ്ങളൊക്കെ അടയ്ക്കാനുണ്ടാവും അല്ലേ.
7: അതെ, പിന്നെ ഞാൻ ഇന്നലെ റീല് കണ്ടപോലെ ഇപ്പൊ പിടിച്ചു നിൽക്കുന്നവരാരൊക്കെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ പിടിച്ചു നിന്ന് അതിഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്.
6: അപ്പൊ ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായി മാറട്ടെ. ടാറ്റാ
7: ബൈ ബൈ.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: സഫാരിയിൽ 10, 20 തേട്ടി തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്.
0: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
4: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
5: ദിനേശ, അതിമോഹമാണ് അതിമോഹം.
6: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
7: ഓ ഡ്രാമ,
8: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
7: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി.
9: റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷാ, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
10: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
11: ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
12: Leon Radio Suno 91.7 FM.
13: മോഹജാലകം തുറന്ന കാറ്റിനോടു നിൻ കരളിൽ ഇത്ര കോപമെന്താ? മൗനമോതിരം അണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ? നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ? മൂക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റും.

കൂട്ടുകൂടാം. സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഖത്തർ സയന്റിഫിക് ക്ലബ് ആനുവൽ സമ്മർ ക്യാമ്പ് ഒരുക്കുന്നു. പൈനിയേഴ്സ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന തീമിലാണ് ഈ ക്യാമ്പ് ഒരുക്കുന്നത്. ജൂലൈ 3 വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് 974 ബീച്ചിൽ എ നൈറ്റ് അണ്ടർ ദി സ്റ്റാർസ് എന്ന കമ്മ്യൂണിറ്റി ഈവനിംഗ് പരിപാടി സംഘടിപ്പിക്കുന്നു. കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒത്തുചേരാനും കടൽ തീരത്ത് അവിസ്മരണീയമായ ഒരു സായാഹ്നം ആസ്വദിക്കാനുമുള്ള പ്രത്യേക അവസരമാണിത്. ഫാമിലി ഫ്രണ്ട്ലി പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. മുതിർന്ന പൌരന്മാരുടെ ശാക്തീകരണ പരിചരണ കേന്ദ്രമായ എഹസാനുമായി സഹകരിച്ച് മുതിർന്ന പൌരന്മാർക്കായി ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന പ്രമേയത്തിൽ മാനസികാരോഗ്യ പ്രമോഷൻ പദ്ധതിയുമായി ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം. തുടർച്ചയായ 4 വർഷമാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. മുതിർന്ന പൌരന്മാരുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയും ഖത്തറിന്റെ സാമൂഹിക ആരോഗ്യ സാമ്പത്തിക സാംസ്കാരിക വികസനത്തിൽ അവർ നൽകിയ സംഭാവനകളെ ഉയർത്തിക്കാട്ടുകയുമാണ് ഈ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. എയർ സുവിധ രജിസ്ട്രേഷൻ ഖത്തർ

നിന്നും ഇന്ത്യയിലേക്ക് പോകുന്ന എല്ലാ യാത്രക്കാർക്കും ബാധകമാണെന്ന് ഇന്ത്യൻ എംബസി ഓർമ്മപ്പെടുത്തുന്നു. ഇതിനായി എയർ സുവിധ ഡോട്ട് സിവിൽ ഏവിയേഷൻ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ സന്ദർശിക്കാം. ലോകകപ്പ് കിരീടത്തിനായുള്ള കാത്തിരിപ്പിന് വിരാമമിടാൻ ലക്ഷ്യമിടുന്ന ബ്രസീലിന് ഇന്ന് ആദ്യ നോക്കൌട്ട് പരീക്ഷണം. റൌണ്ട് ഓഫ് 32 ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് ബ്രസീലിന്റെ എതിരാളികൾ.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആകുമ്പോൾ കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM-ൽ ഹോം ഡെലിവറിയാണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, അഫ്കോഴ്സ് അഷ്ടമി തന്നെയാണ് കൂടിയുള്ളത്. ഈ ഒരു ദിവസം മൺഡേ രാവിലെ 10 മണി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ദിവസത്തേക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിയവരാണെങ്കിൽ സ്റ്റേ ഫോക്കസ്ഡ്, ബിലീവ് ഇൻ യുവർ സെൽഫ്. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം അടിപൊളിയായിട്ടുള്ള ഒരു റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ, നമ്മൾ വിചാരിച്ചത് നടക്കണം എന്നുണ്ടെങ്കിൽ, ആ ഫോക്കസോടുകൂടി കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ അതെന്താണോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടുകയുള്ളൂ. അപ്പൊ അതനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുക. മേക്ക് ദിസ് മൺഡേ ബ്യൂട്ടിഫുൾ ഡേ ആക്ച്വലി. അങ്ങനെ മൺഡേ മോർണിംഗ്സ് ഒക്കെ തന്നെ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പുറത്തേക്ക് ഇപ്പൊ ഇറങ്ങിയതാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണ് കേൾക്കുന്നത് എന്ന് മെസ്സേജ് അയക്കാൻ മറക്കണ്ട. ഒപ്പം തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ ഏത് വേണമെന്ന് മെസ്സേജ് അയക്കാനും ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് കൊടുക്കാനുണ്ടെങ്കിൽ അത് മറന്നിട്ടുണ്ടെങ്കിൽ അതും പറഞ്ഞോ, ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വിഷസ് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മോർണിംഗ് മെസ്സേജസ് ഒക്കെ പോന്നോട്ടെ. 5000917-ലേക്ക് ചെറുതായിട്ടൊന്നൊരു എനർജി ഡ്രോപ്പ് ഉണ്ടാവും, വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് ചെറുതായിട്ടൊരു തൊണ്ടവേദന, ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇന്നലെ ഞാൻ നല്ല കുഞ്ഞായിരുന്നല്ലോ, ഒരു രീതിയിൽ ഞാൻ തണുത്ത ഐസ്ക്രീമോ അല്ലെങ്കിൽ തണുത്ത വെള്ളമൊന്നും കുടിച്ചില്ല, പിന്നെ എന്ത് പറ്റിയെന്ന് എനിക്ക് ഒരു രീതിയിലും മനസ്സിലാവുന്നില്ല, ഇനി ACD ആണോ, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിവേ, ഇങ്ങനെ തൊണ്ടയ്ക്കൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങ് ദേഷ്യം വരും ആകെ മൊത്തത്തിൽ. നമുക്കാണ് ഈ പറയാൻ വിചാരിക്കുന്നത് പറയാനും പറ്റൂല, ഒന്ന് വെള്ളം കുടിച്ചാൽ പോലും വേദനയും എടുക്കും, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് നോക്കിക്കോ. ഞാനും ഈ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ചൂടുവെള്ളമൊക്കെ കുടിച്ച് എൻ്റെ ഹെൽത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അഫ്കോഴ്സ് ഈ ഒരു വല്ലാത്ത കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ മൊത്തത്തിൽ ക്ലൈമറ്റ് നമ്മുടെ കൂടെ അങ്ങോട്ട് നിൽക്കുന്നില്ല, അതാണ് വേറൊരു പ്രശ്നം. ഈ ഒരു ക്ലൈമറ്റിൽ നല്ല രീതിയിൽ ചൂടുവെള്ളമൊക്കെ കുടിച്ച് വലിയ അസുഖങ്ങളൊന്നും വരുത്താതെ നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കുട്ടികളെയും അതുപോലെ ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് എനിക്ക് ഒന്ന് ഫുൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് വീട്ടിലിരുന്ന് അവർക്കുള്ള ടാസ്കും കാര്യങ്ങളൊക്കെ കൊടുക്കലായിരിക്കും വേറൊരു ഒരു ഒരു ബുദ്ധിമുട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. അവരിപ്പം വീട്ടിലൊറ്റയ്ക്കാണോ, ഓക്കെ, അവരെ സമ്മർ ക്യാമ്പിൽ കൊണ്ടാക്കണമോ, നേരെ തിരിച്ച് ഇനിയിപ്പോൾ വീട്ടിലാണെങ്കിൽ രണ്ടു പേരൊക്കെ ഉണ്ടെങ്കിൽ അടിയും ബഹളമായിരിക്കുമോ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ തലയിൽ കൂടെ ഓടുന്നുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്ന സൊല്യൂഷൻ എന്നുകൂടി ഞങ്ങളോടും ഷെയർ ചെയ്യൂ. 5000917-ലേക്ക് കേട്ടോ.

നല്ല പാട്ടൊക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ ആ ഒരു വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നാട്ടിൽ പോകാത്ത ഒരുപാട് പേരുണ്ടാവും. നാട്ടിലേക്ക് ഓൾറെഡി വേഗം തന്നെ പെട്ടി പാക്ക് ചെയ്ത് പറഞ്ഞു വിടാനായിട്ട് നിൽക്കുന്നവരുണ്ടാവും, ഒപ്പം കുട്ടികളെയും കൊണ്ടുപോകുന്നവരുണ്ടാവും. പക്ഷേ ഇവിടെ തന്നെ കുട്ടികൾ ഇരിക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ബോറടിക്കാം, അല്ലെങ്കിൽ കുറേ സമയമുള്ളത് കൊണ്ട് തന്നെ ഉറങ്ങി ഒരു പരിവാവും. അപ്പോൾ അതുകൊണ്ട് അവരെ മാക്സിമം ഒന്ന് എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചപ്പം ഇവിടെ ഒരു മെസ്സേജ് എന്താണ്, ഒരു പ്ലാനും ഇല്ല, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, രണ്ടു പേരും കൂടി വീടെടുത്ത് തിരിച്ചു വെക്കല്ലേ ഭഗവാനെ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പ്ലാനൊന്നും ഇല്ല, പക്ഷെ ആകെ അവരുടെ കാല് പിടിച്ചിട്ട് ഇറങ്ങുന്നതെന്ന് തോന്നുന്നു, ഡെയിലി ദൈവം ഇത് വീടെടുത്ത് തിരിച്ചു വെക്കല്ലേ ഇത്. കാരണം ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ രണ്ടുപേരും പ്രത്യേകിച്ച് ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സിൻ്റെ ഒക്കെ വ്യത്യാസത്തിലൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ പിന്നെ പറയണ്ട, അങ്ങടും ഇങ്ങോട്ടും തല്ലും ബഹളവും ആകെ മൊത്തത്തിൽ ഒച്ചപ്പാടും, ഉയ്യോ എല്ലാ സാധനങ്ങളും എടുത്ത് നേരത്തെ അവസ്ഥയാക്കി വെക്കും. ആരും ഇല്ല, അവർ മാത്രമാണ് വീട്ടിലെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ അവരെ മാക്സിമം ഒന്ന് എൻഗേജ് ചെയ്യിപ്പിക്കാൻ എന്തൊക്കെയാണ് ഇവിടെ ആക്ടിവിറ്റീസ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ടാവും. സോ ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്തായാലും പറയണം. അതിനോടൊപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കത്താറ കൾച്ചറൽ വില്ലേജിൽ അവരും ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇത്തവണത്തെ 2026 കത്താറ സമ്മർ ക്യാമ്പ്. അവിടെ ഒരുപാട് എഡ്യൂക്കേഷണൽ ആൻഡ് ആർട്ടിസ്റ്റിക് കൾച്ചറൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ജൂലൈ 5 ആയിരിക്കും തുടങ്ങുന്നത്. 29 വരെ നീണ്ടു നിൽക്കുന്ന രീതിയിൽ സൺഡേ മൺഡേ ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ ഒരു 4 PM to 6:30 PM പോകുന്ന രീതിയിൽ, വീക്കെൻഡ്സിൽ ഉണ്ടാവില്ല, അല്ലാതെ ഈ ഒരു സമയത്തേക്ക് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈവൻ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ വൈകുന്നേരം ഒന്ന് കുട്ടികളെ ഒന്ന് എൻഗേജ് ചെയ്യിപ്പിക്കാൻ വളരെ നല്ലൊരു സംഭവമാണിത്. 11 സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ക്യാമ്പുകളാണ് ബോയ്സിനും ഗേൾസിനും പിന്നെ മിക്സഡ് ഗ്രൂപ്പിനും ഒക്കെ ആയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ കാര്യം കത്താറ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും കാര്യങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് അവരെ കോണ്ടാക്ട് ചെയ്ത് നോക്കിയാൽ മതി. എന്തായാലും ഇത് നടക്കുന്നത് അൽ സാധു എക്സിബിഷൻ എന്ന് പറയുന്നത് കുട്ടികളുടെ ആ ഒരു ഭാഗമുണ്ടല്ലോ, ബിൽഡിംഗ് 46 ആ ഒരു ഭാഗത്തായിരിക്കും ഇത് ഫുള്ളി നടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവൻ അൽത്തുറായ പ്ലാനറ്റേറിയത്തിലും ഉണ്ട് കേട്ടോ, 41 ഉണ്ട്. സോ അവിടെയൊക്കെയാണ് ഈ ഒരു ഫോട്ടോഗ്രാഫി ക്യാമ്പ് ഉണ്ടാവും. പിന്നെ ഒരുപാട് എന്താ പറയുക, ഡ്രോയിങ് അങ്ങനത്തെ കാര്യങ്ങൾ, പെർഫോമിങ് ആർട്സ്, പിന്നെ ആസ്ട്രോണോമി. അതുകൊണ്ടാണ് അൽത്തുറായ പ്ലാനറ്റേറിയത്തിൽ വെച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ്, ഇങ്ങനെ പല രീതിയിലുള്ള ലൈഫ് ലെസൺസ്, ടീം വർക്ക്, സെൽഫ് കോൺഫിഡൻസ്, ഇങ്ങനെ ഓരോ രീതിയിലും കുട്ടികൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള പല കാര്യങ്ങൾ കൊടുക്കുന്ന രീതിയിലാണ് ഈ പറഞ്ഞ ഒരു ക്യാമ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നേരെ നമുക്ക് നമ്മളുടെ കോളേജ് ഡേയ്സിലേക്ക് ഒന്ന് തിരിച്ചു പോയാലോ.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ഹായ്, ഞാൻ അരവിന്ദ് വേണുഗോപാൽ.
3: മഴ പാടും കുളിരായി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക്. ഹോം ഡെലിവറി ലക്ഷ്മിയാണ് കൂടെയുള്ളത്. ഈ ഇടയ്ക്കുണ്ടല്ലോ ഒരു സംഭവം എന്താ വെച്ചാ, എസ്റ്റർ അനിലില്ല, അതായത് നമ്മുടെ ദൃശ്യത്തിലേക്ക് രണ്ടാമത്തെ കുട്ടിയായിട്ടുള്ള എസ്റ്റർ, എസ്റ്ററിന്റെ ഒരു ഇതിൽ പറയുന്നുണ്ടായിരുന്നു, ഇന്റർവ്യൂ കൈൻഡ് ഓഫ് ഇതിൽ പറയുന്നുണ്ടായിരുന്നു ദാറ്റ് ഹർ ഫുൾ വാർഡ്രോബ് ഇസ് മീഷോ എന്നുള്ള രീതിയിൽ. അതായത് ഇപ്പം ഓൺലൈനിലൂടെ വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുടെ കബേർഡിലുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടം കംഫർട്ടായിട്ട് ഡ്രസ്സിങ് ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ കംഫർട്ടും കോൺഫിഡൻസും അതാണ് മെയിനായിട്ട് ഞാൻ കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ്. സോ എനിക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മീഷോയിലൂടെ വാങ്ങിക്കാനൊക്കെ ആയിട്ട്. ഐ മീൻ മറ്റേ എന്താ പറയുക, കുറേ ഉണ്ടല്ലോ ഓരോരോ രീതിയിലുള്ള നാട്ടിലെ ആപ്പ് ഉണ്ടല്ലോ, എനിക്കെല്ലാം ഒന്നും അറിയത്തില്ല. സോ അതിലൂടെയൊക്കെ തന്നെ വാങ്ങിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഡ്രസ് കളക്ഷൻ ആക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കബോർഡ് ഫുൾ ഇപ്പം അങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. എത്ര ആൾക്കാർക്കാണ് ഈ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ഇഷ്ടമുള്ളത് അല്ലേ? പക്ഷേ എനിക്ക് എത്രയ്ക്കാണെങ്കിലും കുറേയൊക്കെ ചിലപ്പോൾ അവിടെ ചെന്ന് ആ ഒരു മെറ്റീരിയലൊക്കെ നോക്കി അങ്ങനെ വാങ്ങാൻ ഇഷ്ടമായിരിക്കും. പക്ഷേ ഓൺലൈൻ ഷോപ്പിംഗ് ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. ചില സമയത്ത് ചില ഡ്രസ്സസ് നോക്കുമ്പോൾ വാവ് ദിസ് ഈസ് റിയലി ഗുഡ്, അവിടെ ചെന്ന് നമ്മൾ വാങ്ങുന്ന പോലെ അല്ല, അതിലും നന്നായിട്ട് നമുക്ക് കുറച്ചും കൂടി അതേ ക്വാളിറ്റിയിലുള്ള സാധനം കുറച്ചും കൂടി നല്ല രീതിയിൽ പ്രൈസിന് കിട്ടുമെന്ന് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഓൺലൈനിലേക്ക് നമ്മൾ കടക്കുന്നത്. പിന്നെ കംഫർട്ട്, വീട്ടിലിരുന്ന് തന്നെ ഷോപ്പ് ചെയ്യാമെന്നുള്ളൊരു കംഫർട്ട്, അപ്പോൾ അതും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ഒരു ഷോപ്പിംഗ് പേഴ്സൺ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഡിറക്റ്റ് ഷോപ്പിങ്ങിൻ്റെ ആളാണോ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ ആളാണോ ഒന്ന് മെസ്സേജ് അയക്കണേ. വിളിച്ചു പറഞ്ഞാലും കുഴപ്പമില്ല, 444-9179 വേണം വിളിച്ച് പറയാനായിട്ട്. 500-9179 മെസ്സേജ് അയക്കാം. ആ യു എ കൈൻഡ് ഓഫ് എ ഡിറക്റ്റ് ഷോപ്പിംഗ് പേഴ്സൺ, അതിപ്പം ക്ലോത്തിൻ്റെ കാര്യമാണ് ഞാൻ മെയിനായിട്ട് ചോദിക്കുന്നത്. ഈവൻ വാച്ചാവാം, പെർഫ്യൂം ആവാം, എന്തും ആവാം, അത് നമുക്ക് വാങ്ങാൻ നേരത്ത് ഓൺലൈനിലൂടെ വാങ്ങുന്നതാണോ അതോ നേരെ തിരിച്ച് നേരെ ആ ഒരു ഷോപ്പിൽ പോയി വാങ്ങുന്നതാണോ ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടം പറയാ 500-9179.
1: Chennai beats
2: Tamil head of the hour in the art of podumakkolanda.

വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോ 91.7 FM അഷ്ടമിയാണ് കൂടെ ഉള്ളത്. ഈ ഒരു സമയം കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ്. അതിപ്പോൾ ചിലർക്ക് ചിക്കൻ ആയിരിക്കാം ഇഷ്ടം, ബീഫ് ആയിരിക്കാം ഇഷ്ടം, അതല്ല നല്ല വെജിറ്റബിൾ കുറുമ ആയിരിക്കാം ഇഷ്ടം, അതൊക്കെ പോട്ടെ, നല്ല മട്ടൺ കറി ഇഷ്ടമുള്ളവരും ഉണ്ടാവും. എന്തായാലും ഇപ്പോൾ പറയുന്നത് അർജന്റീന ടീമിലെ ഏറ്റവും ഭക്ഷണപ്രിയനായിട്ടുള്ള ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് പറയുന്നത് മെസ്സിക്ക് ബീഫാണെന്നാണ്. അങ്ങനെ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ബീഫ് എതിച്ചതും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പല പല ന്യൂസും കാര്യങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നേരത്ത് ഞാൻ ആലോചിക്കുകയായിരുന്നു, ഓഹ് ബീഫ് ഇഷ്ടമില്ലെങ്കിൽ അല്ലേ അങ്ങനെയല്ലേ പറയേണ്ടത്. കാരണം നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ ദേശീയ ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് നടക്കാൻ പറ്റുക ചിലപ്പം നല്ല പൊറോട്ട ബീഫ് ആയിരിക്കും. എന്തായാലും മെസ്സിക്ക് ഈ പറഞ്ഞ ബീഫാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നു. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ബീഫ് എങ്ങനെ, ബീഫ് കറിയാണോ അതോ നേരെ തിരിച്ച് ബീഫ് റോസ്റ്റാണോ, ഇങ്ങനത്തെ രീതിയിലുള്ള ബീഫാണ് ഇഷ്ടം എന്ന് ഞാൻ ചോദിക്കാമെന്ന് വിചാരിച്ചു. മാത്രമല്ല എനിക്ക് ഈ നാട്ടിൽ കിട്ടുന്ന നല്ല ഇതില്ലേ, എന്താ BDF, അതായത് നല്ല സ്ട്രിപ്പ് പോലെ ഇങ്ങനെ നല്ല ഇങ്ങനെ നീട്ടി അരിഞ്ഞ് എന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തിട്ടുള്ള സംഭവമില്ലേ, അതിവിടെ എവിടെ കിട്ടുമെന്ന് അറിയത്തില്ല കേട്ടോ. എവിടെ കിട്ടിയ ഒന്നെങ്കിൽ ചിലപ്പം കിട്ടുന്നതൊക്കെ മറ്റേ നോർമലി ലോലിപോപ്പൊക്കെ പൊരിച്ചെടുത്തിട്ടുള്ള സംഭവമില്ലേ, കോട്ടിംഗ് ഉള്ള അങ്ങനെ ഉള്ള ഒരു ഒരു കൈൻഡ് ഓഫ് ബീഫ് ഫ്രൈ ആയിരിക്കും കിട്ടുന്നത്. അതുമല്ലാന്നുണ്ടെങ്കിൽ നല്ല വലിയ വലിയ കഷ്ണങ്ങളായിട്ടുള്ള ഫ്രൈ ആയിരിക്കും കിട്ടുക. പക്ഷെ അങ്ങനെയല്ല, നേരെ തിരിച്ച് നാട്ടിലൊക്കെ കിട്ടുന്ന നല്ല എരിവോടെയുള്ള കറക്റ്റായിട്ട് ഇന്ത്യൻ മസാലയിൽ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുള്ള നീളത്തിലുള്ള ബീഫ്, അത് എവിടെ കിട്ടുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. 500-00917-ലേക്ക് ഒന്ന് പറഞ്ഞു തരൂ. അതിനിടയിൽ ഞാൻ കുറച്ച് മുമ്പ് ഷോപ്പിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു, ഐ പ്രിഫർ ഡിറക്റ്റ് ഷോപ്പിംഗ്. സൂപ്പർ റെയിൻ സോങ് ഒന്ന് പ്രോമാക്സ് സമ്മറിൽ ഇടാമോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഷെയ്ഖ് ഇസ്മയിൽ, ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും. ബീഫ് ഇതെന്താ ബീഫ് ഫ്രൈ, ബീഫ് ഫ്രൈ എന്നുള്ളതിനാണോ ബീഫ് ഫ്രൈ എന്നിട്ടത്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആ സ്പെല്ലിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ BDF, അതായത് ഡീപ്പായിട്ടുള്ള ഫ്രൈ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇവിടുന്ന് കഴിച്ചിട്ടുള്ള ഖത്തറിൽ കഴിച്ചിട്ടുള്ളത് ഏതെങ്കിലും എവിടെന്നെങ്കിലും ഓർമ്മയിൽ ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. നെയ്ച്ചോറും ബീഫ് കറിയും, അതാണ് ചോക്കോ പൈക്ക് ഇഷ്ടം, അതാണ്. ഷമീറിൻ്റെ അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുകയാണ്, എടാ മോനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫിൻ്റെ ഫോട്ടോ അയച്ച് തന്നിട്ട് മനുഷ്യനെ കൊതിപ്പിക്കുന്നു. നല്ല വാഴയിലയിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ടുള്ള ബീഫ് കാണിച്ചു തന്നിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾക്കിഷ്ടമുള്ളത് ഇവിടെ ഖത്തറിലെ എവിടെ നിന്നുള്ള അടിപൊളിയായിട്ടുള്ള ബീഫാണെന്നുള്ളത് ഒന്ന് മെസ്സേജ് അയക്കാൻ മറക്കണ്ട. സോൾട്ട് മാംഗോ ട്രീയിൽ നിന്നുള്ളൊരു നല്ല പാട്ട് കേൾക്കാൻ നേരത്താണ് പെട്ടെന്ന് ഓർമ്മയിൽ വന്നത്. സത്യത്തിൽ സോൾട്ട് മാംഗോ ട്രീയിൽ ഞാൻ പോയി കഴിച്ചപ്പോൾ ഉണ്ടല്ലോ, അവിടുത്തെ ബീഫ് ഫ്രൈ നല്ലതായിരുന്നു. അത് വളരെ എന്താ കോയിൻസിഡൻസ് ആയിട്ട് സംഭവിച്ചതാണ് കേട്ടോ. ഞാൻ ഈ പാട്ട് ഇടണം എന്ന് വിചാരിച്ചതല്ല. ഈ സോങ് വന്നപ്പോൾ സിനിമ പേര് നോക്കിയപ്പോൾ സോൾട്ട് മാംഗോ ട്രീ, ആൻഡ് ഐ റിയലി ഗോട്ട് ലൈക്ക് യുനോ ആ ഒരു ഓർമ്മയിലേക്ക് വന്നു എൻ്റെ സോൾട്ട് മാംഗോ ട്രീയിൽ നിന്ന്. എനിക്കൊന്നൊരു 3-4 മാസം മുമ്പ് ഞാൻ കഴിച്ചതാണ്. അടിപൊളി

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Vodafone Shuf app. നിങ്ങൾ ഒരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: கத்தார் மக்கள் அனைவருக்கும் வணக்கம். நான் உங்க பாடகர் அந்தோனியாசன் பேசுறேன்.
2: போதுமா குழந்தை.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 മണി കഴിഞ്ഞ് 21 മിനിറ്റ്. ഈ ഒരു സമയം നല്ല അടിപൊളിയായിട്ടുള്ള ബീഫിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. വേറൊന്നുമല്ല, സംഭവം നമ്മളുടെ MSC ഏറ്റവും ഇഷ്ടമായിട്ടുള്ള വിഭവം എന്ന് പറയുന്നത് ബീഫാണെന്ന് പറഞ്ഞ് നമ്മൾ വരികയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ ഖത്തറിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബീഫിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു ഷമീർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫിൻ്റെ ഫോട്ടോ അയച്ചു. ഷമീർ, ഈ രണ്ടാമത് അയച്ചിരിക്കുന്നത് എന്താ? ഓ സോറി, അത് ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവാഞ്ഞതാണ്. നല്ല നൈസ് പത്തിരി, അതൊരു നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നൈസ് പത്തിരിയും ബീഫും നൈസായിട്ട് കഴിച്ചോളൂ. അത്തൂസ് കാറ്ററിംഗ്, അതിവിടെയാണോ? റഫീഖെ പറഞ്ഞു തരൂ കേട്ടോ. ഷബീലിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഷബീൽ നല്ല വീട്ടിൽ റോസ്റ്റ് ചെയ്തിട്ടുള്ള ബീഫിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഷബീൽ, എനിക്കൊന്നും പറയാനില്ല. അത് കഴിഞ്ഞിട്ട് ചോക്കോപ്പായിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. അൽവക്രയിലെ ഷോപ്പ് ആൻഡ് ഷോപ്പ് മാളിൻ്റെ തൊട്ടടുത്ത് ബിസ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലുണ്ട്. അവിടെ നല്ല ഇടിയപ്പവും അടിപൊളി ബീഫ് ഫ്രൈയും, ബീഫ് ഫ്രൈയിൻ്റെ ആ ഒരു ഗ്രേവി ടേസ്റ്റ് ആ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊത്തി നുറുക്കിയിട്ടിട്ടുള്ള അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് വെള്ളിയാഴ്ച പോയാൽ അവിടെ ഫ്രഷ് ബീഫ് തന്നെയായിരിക്കും. അല്ലാതെയുള്ള ദിവസങ്ങളിൽ, മറ്റ് ദിവസങ്ങളിലൊക്കെ ഫ്രോസൺ ബീഫ് ആയിരിക്കും. സോ അതുകൊണ്ട് വെള്ളിയാഴ്ച പോയാൽ അടിപൊളി ബീഫ് ഫ്രൈ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചോക്കോപ്പായുടെ മെസ്സേജ്. സ്ഥിരമാളാണെന്ന് തോന്നുന്നു അവിടുത്തെ. എന്തായാലും കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു ആ ഒരു മെസ്സേജും. ഈ ബീഫിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷസ് ഇവിടുന്ന് എവിടുന്നാണെന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കിതുവരെയായിട്ടും ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് മൂന്ന് സ്ഥലങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത് സോൾട്ട് മാംഗോ ട്രീയിൽ, ആ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് ലൈക്ക് അവിടുത്തെ ഡീപ് ഫ്രൈ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പക്ഷേ ദ ബെസ്റ്റായിട്ട് എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന രണ്ട് സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഓറിയൻ്റലിലെ നല്ല കോക്കനട്ട്, ഇത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട കോക്കനട്ടിൻ്റെ ചെറിയ പീസസ് കേട്ടോ ഇട്ട നല്ല അടിപൊളി ബീഫ് ഫ്രൈ ഉണ്ട്. എൻ്റെ മോനെ അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. പക്ഷെ നേരെ തിരിച്ച് ചെറിയ ചെറിയ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഭയങ്കര സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന മറ്റൊരു ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ദോശ സ്ട്രീറ്റാണ്. അവിടുത്തെ ബീഫ് ഫ്രൈ അല്ല, ബീഫ് ചില്ലി എന്ന് പറയണം. ബീഫ് ചില്ലി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അത് മറ്റേ ചില്ലി ചിക്കൻ പോലെ ഇരിക്കുമെന്ന്, ഒരിക്കലുമല്ല. ബീഫ് ചില്ലി എന്ന് പറയുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുള്ള അടിപൊളി ബീഫ് കിട്ടും. അപ്പോൾ ഇത് രണ്ടുമാണ് എൻ്റെ ഫേവറേറ്റ്. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും ഏതെങ്കിലും സ്ഥലങ്ങളെ അറിയാമെങ്കിൽ എന്തായാലും മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട. 5000097. ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്കൊരു ചോദ്യം ചോദിക്കാനായിട്ടുണ്ട്. സോ അതുകൊണ്ട് എന്നെ വെയിറ്റ് ചെയ്തിരുന്നോളൂ. കിങ് ഓഫ് കൊത്തയിൽ നിന്നും കൊത്ത രാജാ സോങ് കേട്ട് നമുക്ക് തിരിച്ചു വരാം. ഇത് ഹോം ഡെലിവറി.

0: 91.7 FM. 91.7 FM.
1: Katos Happiness Frequency. Radio Sunum.
2: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: You are listening.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്. ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: You are listening

0: വചനങ്ങളിലൂടെ.
1: സദ്വൃത്തയായ ഭാര്യയാണ് ഐഹിക വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരുമാങ്ങിനുള്ള സമയം.

0: വരിയിൽ 10, 20, 30 തുടങ്ങി തറഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
1: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ജൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: Let's play football.
4: Football Mania.
1: ഈ ലോകകപ്പിൽ ഏറ്റവും വൈറലായി മാറിയ ആഘോഷം വൈക്കിംഗ് റോ. നോർവേ ആരാധകരുടെ ഈ സെലിബ്രേഷൻ ലോകത്തിന്റെ ശ്രദ്ധ വലിയ രീതിയിൽ തന്നെ നേടിക്കഴിഞ്ഞു. നോർവേയുടെ പ്രശസ്തമായ വൈക്കിംഗ് പാരമ്പര്യത്തിൽ നിന്നാണ് ഈ സെലിബ്രേഷന്റെ തുടക്കം. സമുദ്രയാത്രകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുള്ള ഈ തുഴച്ചിലാഘോഷം ഇന്ന് ലോകം ഏറ്റെടുത്തു കഴിഞ്ഞു. നോർവേ സെനഗൽ മത്സരത്തിന് ശേഷം നോർവേ ടീമംഗങ്ങൾ ഒന്നിച്ച് വൈക്കിംഗ് റോ ആഘോഷം ഒരുക്കിയത് ആരാധകരുടെ ആവേശം കൂട്ടി.
3: Let's play football.
4: Football Mania.

0: ഏറ്റവും ഇഷ്ട ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളുടെ ഇഷ്ട ഭക്ഷണമല്ല, നേരെ തിരിച്ച് മെസ്സിയുടെ ഇഷ്ട ഭക്ഷണമായ ബീഫിനെ കുറിച്ച്. വെൽക്കം ബാക്ക്. ഇത് ഹോം ഡെലിവറിയാണ്, അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്നാൽ നമ്മൾ ഫുഡിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് സുനോ കുക്ക് ബുക്കിലേക്ക് ചെന്നൊരു ചോദ്യം ചോദിച്ചാലോ? അപ്പൊ എന്തായാലും മെസ്സിയുടെ ഇഷ്ട ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു മറ്റൊരാള് പറയുന്നൊരു ഓഡിയോ നിങ്ങളെ കേൾപ്പിച്ചേരാന്ന്. എന്റെ ഫേവറേറ്റ് ഫുഡ് ഇന്ത്യൻ ഫുഡാണെന്നൊക്കെ പറഞ്ഞ് ഒരു ഇന്റർവ്യൂല ഒരു ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് പേഴ്സൺ ആണ്. അതിനോടൊപ്പം തന്നെ ഈ ഒരു വ്യക്തി ഇത് പറയുന്നത് ഒരുപാട് ഇടങ്ങളിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ്. അപ്പൊ ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാട്ടോ 5000997 ശ്രദ്ധിച്ച് കേട്ടോളൂ ഇതാരാണെന്ന് കണ്ടുപിടിക്കാം.
1: To be honest, I love the lamb chops and I love the butter chicken. That's my two favorites. And the garlic naan.
0: ഗാർലിക് നാനും ബട്ടർ ചിക്കനും ലാം ചോപ്സ് ഒക്കെ ഇഷ്ടമുള്ള ഇന്ത്യൻ ഫുഡ് ഇഷ്ടമുള്ള ഈ ഒരു സ്പോർട്സ് പേഴ്സൺ ആരാണ്?
1: ഐ ലവ് ഇന്ത്യൻ ഫുഡ് ടു ബി ഓണസ്റ്റ് ഐ ലവ് ദ ലാം ചോപ്സ് ആൻഡ് ഐ ലവ് ദ ബട്ടർ ചിക്കൻ ദാറ്റ്സ് മൈ ടു ഫേവറിറ്റ്സ് ആൻഡ് ദ ഗാർലിക് നാൻ.
0: അപ്പൊ ആരാണെന്ന് മനസ്സിലായെങ്കിൽ വേഗം മെസ്സേജ് അയച്ചോളൂ 5000997. നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ പ്ലെയർ തന്നെയാണ്. ആ ഒരു പ്ലെയറിനെ കുറിച്ചും ഒപ്പം തന്നെ ആരൊക്കെയാണ് റൈറ്റ് ആൻസർ പറയുന്നതെന്ന് ഞാൻ നോക്കട്ടെ. അടുത്ത് എന്തായാലും ആ ഒരു ഗിഫ്റ്റിന് വേണ്ടി ഈ ആഴ്ചത്തെ ആ ഒരു വിന്നേഴ്സ് ലിസ്റ്റിലേക്ക് ആരൊക്കെ കയറുമെന്ന് നോക്കേണ്ട സമയം. അറ്റ് ദ സെയിം ടൈം നമുക്ക് 4 years ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്കും കൂടി പോവാം. അപ്പൊ മെസ്സേജ് അയക്കാൻ മറക്കണ്ട 5000997.

0: You by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 12 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആകുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, ആ ചോദ്യത്തിനുള്ള ആൻസർ പറയാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. വെൽക്കം ബാക്ക്. അഷ്ടമിയാണ് കൂടെ ഉള്ളത് കേട്ടോ. അപ്പൊ ബേസിക്കലി ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് മെസ്സിക്ക് ബീഫാണെന്ന് പറഞ്ഞു. അടുത്തൊരാൾക്ക് ഇന്ത്യൻ ഫുഡാണ്. ഇന്ത്യൻ ഫുഡിൽ തന്നെ ഏറ്റവും എടുത്തു പറയുന്നത് ലാം ചോപ്സും നല്ല ബട്ടർ ചിക്കനും അതിൻ്റെ കൂടെ ഇത് ബട്ടർ നാൻ അല്ലെങ്കിൽ ഗാർലിക് നാൻ എന്നാണ് പറയുന്നത്. അപ്പൊ അത് ആരാണ് പറഞ്ഞതെന്നാണ് ഞാൻ ചോദിച്ചത്.
2: I love Indian food, to be honest. I love the lamb chops and I love the butter chicken. That's my two favorites and the garlic naan.
1: യെസ്. അപ്പൊ എന്തായാലും ഗാർലിക് നാനും ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആളാരാന്ന് ചോദിച്ചപ്പോ ഇവിടെ റൊണാൾഡോ എന്ന് പറഞ്ഞിട്ട് സൺലൈറ്റിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. അതിനിടയിൽ ഡേവിഡ് മില്ലർ എന്ന് പറഞ്ഞിട്ട് സുധീഷിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. പക്ഷെ റൈറ്റ് ആൻസർ ആണ് ബാക്കി എല്ലാവരും അയച്ചിട്ടുള്ളത്. കാരണം അത്രയ്ക്കും എളുപ്പമായിട്ട് പറയാൻ പറ്റുന്നൊരു പേര് തന്നെയായിരുന്നു. ആ ശബ്ദം കേട്ടാൽ തന്നെ നമുക്ക് അറിയാനായിട്ടും പറ്റും. സോ ബേസിക്കലി ഇത്രയും ഇന്ത്യൻ ഫുഡിനെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന് പറയുന്നത് എർലിംഗ് ഹാലൻഡ് തന്നെയാണ്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസത്തെയും ആ മാച്ച് വരുമ്പോഴത്തേക്കും എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് CR7 അത് കഴിഞ്ഞിട്ട് ഈവൻ മെസ്സി, CR7 ആൻഡ് നെയ്മർ, എംബാപ്പെ, അത് കഴിഞ്ഞാൽ ഹാലൻഡ്, ഇങ്ങനെ കുറച്ചധികം ആൾക്കാരുടെ മാച്ചസ് കാണാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫിഫ സമയത്താണെങ്കിൽ പോലും ആ ഒരു ഫീലിൽ തന്നെ ഇരിക്കുന്നൊരു സമയമാണ്. സോ ഹി ഈസ് സച്ച് യുനോ ഫണ്ണി ഗായ് എന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. ഭയങ്കര രസമാണ് ആളുടെ കളിയോടൊപ്പം തന്നെ ആസ് എ പേഴ്സൺ വെൻ വി ലുക്ക് ഇൻ ടു ഹിം. ആൻഡ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ് ദാറ്റ് ഹി ലവ് ഇന്ത്യൻ ഫുഡ് എന്ന്. ഇത് കുറച്ചാൾ മുൻപത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. പക്ഷേ ഇന്ത്യൻ ഫുഡിൽ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള, അതായത് ഇന്ത്യൻ ഫുഡ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ചിലപ്പോൾ മനസ്സിലേക്ക് ചിലപ്പോൾ ബട്ടർ ചിക്കൻ തന്നെയായിരിക്കും വരുന്നത്. ബട്ടർ ചിക്കൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ക്യുസീൻ വേറൊരു ഇൻ്റർനാഷണൽ ലെവലിൽ നോക്കുമ്പോൾ ബട്ടർ ചിക്കൻ കൊണ്ട് വയ്ക്കുന്ന ഒരു ഒരു കൈൻഡ് ഓഫ് രീതിയാണ് നമ്മൾ എപ്പോഴും കാണാറുള്ളത്. ഇപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ എപ്പോഴും ബട്ടർ ചിക്കൻ ഈസ് ഓൾവേസ് ദെയർ ആസ് എ ഇന്ത്യൻ ക്യുസീൻ. ബട്ടർ ചിക്കനും ബിരിയാണിയും അല്ലെങ്കിൽ ഒരു വൈറ്റ് റൈസും അതൊരു ഒരു ഒരു സ്റ്റേബിൾ ഇന്ത്യൻ ഫുഡ് എന്നുള്ള രീതിയിലാണ് എപ്പോഴും ഞാൻ മിക്ക സ്ഥലങ്ങളിലും, ഇപ്പോൾ 5-star ഹോട്ടലിൽ പോയാൽ പോലും നമുക്ക് ഇന്ത്യൻ ഫുഡ് എന്നുള്ള രീതിയിൽ അതാ കാണാൻ പറ്റുക. അത് മാറ്റിയിട്ട് എന്തെങ്കിലും ഒരു വേറെ ഫുഡ് വന്നിരുന്നെങ്കിൽ എന്നൊക്കെ എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, ബട്ടർ ചിക്കൻ ഓൾ ഓവർ ഇന്ത്യയിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും കഴിക്കാം. പക്ഷെ വേറെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഐറ്റം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറ്റ് വിൽ ബി എ നോർത്ത് ഇന്ത്യൻ ഡിഷ് ഓർ സൗത്ത് ഇന്ത്യൻ ഡിഷ്, അല്ലെങ്കിൽ ഈസ്റ്റേൺ ഇന്ത്യ ആയിരിക്കും അല്ലെങ്കിൽ വെസ്റ്റേൺ ഇന്ത്യ ആയിരിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞിട്ടും കാര്യമില്ല, നമുക്ക് എന്തുമാത്രം ഫുഡ് ഐറ്റം ആണെന്നേ. അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ഇന്റർനാഷണൽ ലെവലിൽ അവരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. എനിവേ, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദ പ്രേമം സിനിമയിലെ നല്ലൊരു പാട്ടിലേക്കും കൂടി പോകേണ്ട സമയമാണ്. കാലം കിട്ടുപോയി. ആൻഡ് ഈ ഒരു സമയത്ത് ഒന്നും ശരിയായി നടക്കുന്നില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യം ഇന്ന് നടക്കട്ടെ, അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707. Action.
2: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
3: Horror. തനിക്ക് പോകാൻ അനുവാദമില്ല.
0: Or drama.
4: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
6: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
7: നമസ്കാരം, ഞാൻ ബാബു ആന്റണി.
8: എടാ, നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്. ഈ കരാട്ടെ ബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടവനൊക്കെ തല്ലാനുള്ള ലൈസൻസ് ആണ്. അത്യാവശ്യം ഏറ്റവും പ്രതിരോധിക്കാനുള്ള ആയോധന കലയാണിത്.
9: യു ആർ ലിസ്ണിംഗ് ടു
7: റേഡിയോ സെനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: യു ആർ

എന്തായാലും വിളിച്ചാൽ കുഴപ്പമില്ല, കാരണം അഷ്ടമിയാണ് കൂടെ ഉള്ളത്. അഷ്ടം എന്ന് വിളിക്കാം, അഷ്ടമി എന്ന് വിളിക്കാം, എന്ത് വേണമെങ്കിലും വിളിച്ചാൽ കുഴപ്പമില്ല, ഇത് ഹോം ഡെലിവറിയാണ്. എന്തായാലും ഈ ഒരു സമയത്ത് നല്ല ചൂട്, ചൂടുള്ള ഈ ടൈമിൽ നല്ലപോലെ വെള്ളം കുടിക്കാറുണ്ടോ? വെള്ളം കുടിക്കാൻ നോക്കൂട്ടോ. മാക്സിമം ഇൻ ബിറ്റ്വീൻ നല്ലപോലെ സ്കിന്നിന് കുറച്ച് പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. മുഖത്തൊക്കെ ചെറിയ ചുളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞു ടെക്നിക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ മുട്ട പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വൈറ്റ് ആ ഒരു ഭാഗം കുറച്ചിങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ടാവും. ആ ഒരു വൈറ്റ് ഇതിലേക്ക്, മുട്ടയുടെ വെള്ളയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് മുഖത്ത് നന്നായിട്ട് പുരട്ടി ഒരു കുറച്ച് നേരം വെച്ച്, ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായി ഒന്ന് കഴുകി കളഞ്ഞാൽ നല്ലതാണ്. അതിനോടൊപ്പം തന്നെ മഞ്ഞളും ഈ പാലുണ്ടല്ലോ, ഈ പാലിൻ്റെ പാടയാക്കൂലേ, നമ്മൾ പാല് നന്നായി കാച്ചി ആ ഒരു പാട എടുത്ത് മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാടയും മഞ്ഞളും കൂടി ചേർത്തിട്ട് മുഖത്ത് നന്നായി പുരട്ടുന്നത് നല്ലതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, കുറച്ച് നേരം വെച്ചതിന് ശേഷം അതിപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ വേണം മുഖം കഴുകി കളയാനായിട്ട്. അതും കൂടി ഒന്ന് ചെറിയ രീതിയിൽ നല്ല എഫക്റ്റീവ് കിട്ടുന്നൊരു സംഭവമാണ്. ആ എന്താ പറയുക, എന്തുണ്ടെങ്കിലും കൺസിസ്റ്റൻ്റായി ചെയ്താലേ എഫക്റ്റീവ് നമുക്ക് ആ ഒരു എന്തുമാത്രം ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ എന്തുമാത്രം റിസൾട്ട് നമുക്ക് കിട്ടുന്നു എന്ന് പറയാൻ പറ്റും. ഒരു തവണ യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു മാജിക് ഒന്നും സംഭവിക്കില്ല. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഈവൻ മുഖം തണുപ്പിക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. സോ അതൊക്കെ ഒന്ന് ഓർത്തോളൂ, കാരണം നല്ല ചൂടാണ്. ചൂടെന്നൊക്കെ പറഞ്ഞാൽ മാതിരി ചൂടാണ്. ഈ ചൂടത്ത് മുഖത്തിന് വേണ്ടിയിട്ടും ഹെയറിന് വേണ്ടിയിട്ടും ഈവൻ നമ്മുടെ ടോട്ടൽ ഹൈഡ്രേഷന് വേണ്ടിയിട്ടൊക്കെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഒരു ഹെൽത്തി ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. ഓൾവേസ് ടേക്ക് കെയർ ഓഫ് യുവർ നെയിൽസ്, യുവർ ഹെയർ, യുവർ സ്കിൻ, യുവർ ഗട്ട് ഹെൽത്ത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.

0: You are listening to Radio Sunil 91.7 FM, Qatar's favorite radio station. Favorite radio station. மதீனத் கலீஃபா சவுத்திலேக்க இனி ஷாப்பிங் இன்டே ஆறாம் தம்புராண்டே வரவு. ஷாப்பிங் விஸ்மயமுருக்கான் மர்சா
1: ஹைப்பர் மார்க்கெட்டின் புதிய பிரான்ச் மதீனத் கலீஃபா சவுத்தில் ஏற்றவும் புதிய ஆஃபர்களும் ஃப்ரெஷ் உற்பத்தங்களுமாய் மர்சா ஹைப்பர் மார்க்கெட்டின் ஆறாமத்தை பிரான்ச் இனி மதீனத் கலீஃபா சவுத்தில் ஜூலை 2-4 நீங்கள்தாய் சமர்ப்பிக்கணும்.
0: ஷாப்பிங் இன்டே ஆகோஷ பூரத்தினாய் காத்திருக்கு மர்சா. பி ஃப்ரெஷ், பி யூ.
2: லெட்ஸ் ப்ளே ஃபுட்பால்.
0: Football Mania.
1: ഈ ലോകകപ്പിൽ ഏറ്റവും വൈറലായി മാറിയ ആഘോഷം വൈക്കിംഗ് റോ. നോർവേ ആരാധകരുടെ ഈ സെലിബ്രേഷൻ ലോകത്തിന്റെ ശ്രദ്ധ വലിയ രീതിയിൽ തന്നെ നേടിക്കഴിഞ്ഞു. നോർവേയുടെ പ്രശസ്തമായ വൈക്കിംഗ് പാരമ്പര്യത്തിൽ നിന്നാണ് ഈ സെലിബ്രേഷന്റെ തുടക്കം. സമുദ്രയാത്രകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുള്ള ഈ തുഴച്ചിലാഘോഷം ഇന്ന് ലോകം ഏറ്റെടുത്തു കഴിഞ്ഞു. നോർവേ സെനഗൽ മത്സരത്തിന് ശേഷം നോർവേ ടീമംഗങ്ങൾ ഒന്നിച്ച് വൈക്കിംഗ് റോ ആഘോഷം ഒരുക്കിയത് ആരാധകരുടെ ആവേശം കൂട്ടി.
0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മുതൽ.
3: Joy Alukas 917 evenings
4: presented by Joy Alukas, world's favorite jeweler.
5: Powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4001707.
7: In association with
8: Doha Bank,
7: make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
4: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: Namaskaram. Njan ningalde swantham Suresh Gopi.
11: You're listening to Radio
10: Qatar's favorite FM station aya Radio

0: എന്തൊക്കെ പഞ്ചാര വാക്ക് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല ഇന്നത്തെ ദിവസം. അത് എന്ന് പറയുന്നത് ആ ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു പ്ലെയർ ഇറങ്ങാനായിട്ടുള്ള ഒരു കാത്തിരിപ്പിൻ്റെ ഒരു ദിവസമാണ്. ബാക്കിയുള്ളവരൊക്കെ എന്തൊക്കെ ബി ടീം എന്ന് പറഞ്ഞാലും എ ടീം എന്ന് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ ഇന്നത്തെ ദിവസം കളി കാണാൻ വേണ്ടിയിട്ട് ഇരിക്കേണ്ട ഒരു ദിവസമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും മോശമല്ല ജപ്പാൻ, ബ്രസീൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പം ഇവർ രണ്ടുപേരും തമ്മിലുള്ള മത്സരം കാണാനായിട്ട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ്, എന്താണെന്നറിയില്ല, രസമായിരിക്കും എന്തോ മനസ്സ് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രസീൽ ആൻഡ് ജപ്പാൻ തമ്മിലുള്ള മത്സരം കാണാനായിട്ട് ഇന്ന് വൈകുന്നേരം 8 മണിക്ക് നിങ്ങൾ റെഡി ആയിക്കോളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ.
1: Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
0: അപ്പം എന്തായാലും ഈ ഒരു സമയത്ത് നിങ്ങൾക്കും ആ ഒരു മാച്ചസ് ഒക്കെ കാണാനായിട്ട് ഇരിക്കുന്ന ടൈമിനിടയിൽ ഒരു ഐഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അത് അടിപൊളിയായിരിക്കില്ലേ? അപ്പം അതിനുവേണ്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ ചെല്ലാം നമ്മുടെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക്, റേഡിയോ സിനോയുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഐഫോണിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റ് കാണാൻ പറ്റും. റേഡിയോ സിനോയും സിറ്റി എക്സ്ചേഞ്ചും ഈ രണ്ട് പേജസും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതിനോടൊപ്പം തന്നെ ഫ്രണ്ടിനെ ടാഗ് ചെയ്യാനും അറ്റ്ലീസ്റ്റ് 3 ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യാനും ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു ചോദ്യം ഇട്ടിട്ടുണ്ട്, ആരായിരിക്കും ഇത്തവണത്തെ ചാമ്പ്യൻസ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റൗണ്ട് ഓഫ് 32 ഇതാ തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ ആ 32 ആ ഒരു ഇത് എത്തുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടും. പക്ഷേ അതിന് മുൻപ് തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട. 5000097 എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. നേരെ ചെല്ലു ഇൻസ്റ്റഗ്രാമിലേക്ക്, റേഡിയോ സിനോൻ്റെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ. മറക്കരുത് സിറ്റി എക്സ്ചേഞ്ചും റേഡിയോ സിനോയും ഫോളോ ചെയ്യാൻ. ഇന്ന് 8 മണിക്ക് ബ്രസീൽ ജപ്പാൻ തമ്മിലുള്ള മത്സരമാണെങ്കിൽ 11:30 കാണാനായിട്ട് പോകുന്നത് നമ്മുടെ ജർമ്മനി ആൻഡ് പറഗ്വേ തമ്മിലുള്ള മത്സരമായിരിക്കും. ആൻഡ് നാളെ ഏർലി മോർണിംഗ് 4 മണിക്കാണ് നെതർലാൻഡും മൊറോക്കോയും തമ്മിലുള്ള മത്സരം. അപ്പോൾ ബാക്കി മത്സരങ്ങളൊക്കെ നമുക്ക് നാളെ നോക്കാം. എന്തായാലും ഇന്നത്തെ ദിവസത്തെ ബ്രസീൽ ജപ്പാൻ മത്സരം ആരും മിസ്സാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനി എന്തായാലും നേരെ നല്ലൊരു ഹരിശങ്കർ പാട്ടിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ സിനിമാ വിശേഷങ്ങളുമായിട്ടായിരിക്കും വൈകുന്നേരം 4 മണിക്ക് എത്തുന്നത്.

0: സഫാരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
1: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
2: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: ഹോം ഡെലിവറി.

0: ഇവൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ.
1: നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൻ ആണ്.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്റെ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂഡ്, മദ്ഗൂത്ത്.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: Matinee Classics.

0: ഹായ്, ഞാൻ ഹണിറോസ്.
1: യു ആർ ലിസണിംഗ് ടു
0: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. മെസ്സി, റൊണാൾഡോ, എംബാപ്പെ, ഹാലൻഡ്, ഡെംബലെ, വിനീഷ്യസ് ജൂനിയർ, ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar, in association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
4: Matinee Classics.
5: Matinee Classics.

0: You are listening to Radio Suno 91.7 FM
1: Qatar's happiness frequency மதீனத் கலீஃபா சவுத்திலேக்கு இனி ஷாப்பிங் இன்டே ஆறாம் தம்புராண்டே வரவு ஷாப்பிங் விஸ்மயமுருக்கான் மர்சா
2: மர்சா ஹைப்பர் மார்க்கெட்டின் புதிய பிரான்ச் மதீனத் கலீஃபா சவுத்தில் ஏற்றவும் புதிய ஆஃபர்களும் ஃப்ரெஷ் உற்பத்தங்களுமாய் மர்சா ஹைப்பர் மார்க்கெட்டின் ஆறாமத்தே பிரான்ச் இனி மதீனத் கலீஃபா சவுத்தில் ஜூலை 2-4 மணிக்கு நீங்கள் தாய் சமர்ப்பிக்கணும்
1: ஷாப்பிங் இன்டே ஆகோஷ பூரத்தினாய் காத்திருக்கும் மர்சா பி ஃப்ரெஷ் பி யூ
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ അഡ്വാൻസ് ഡേ കെയർ സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133 ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center
0: you are listening to

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

ഗുഡ് ആഫ്റ്റർനൂൺ മാറ്റനിയും മാഷപ്പ് സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായിട്ട് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യം 2 മണി കഴിഞ്ഞ് 6:38. സിനിമാ അപ്ഡേറ്റ്സുമായിട്ട് ഇതാ ഇന്നത്തെ ദിവസം പതിവ് പോലെ തന്നെ പുതിയ ചിത്രങ്ങളുടെ കുറേയേറെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഫസ്റ്റ് റിലീസ് ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ ഇറങ്ങിയ സിനിമകളെ പറ്റിയിട്ടായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നും കുറേയേറെ സിനിമകൾ ഈ വീക്കിൽ റിലീസ്

റിലീസാവാൻ പോകുന്ന ചിത്രങ്ങൾ, മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവീസ്, അതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ബട്ട് ദെൻ അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ പെട്ടെന്ന് എല്ലാവരും ഫോണൊക്കെ എടുത്ത് നിന്ന് റെഡി ആയിരുന്നുള്ളൂ കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ ദി മാറ്റിനി മാച്ചപ്പിൽ ജോയിൻ ചെയ്യുന്നത്. ഇത് ഖദാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. സിനിമാ ലോകത്തെ വിശേഷങ്ങൾ അറിയാൻ കേട്ടുകൊണ്ടേയിരിക്കുക മാറ്റിനി മാച്ചപ്പ്. സന്ദീപാണ് കൂടെയുള്ളത്.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Radio Suno 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. മദീനത്ത് ഖലീഫ സൗത്തിലേക്ക് ഇനി ഷോപ്പിംഗിന്റെ ആറാം തമ്പുരാന്റെ വരവ്. ഷോപ്പിംഗ് വിസ്മയമൊരുക്കാൻ മർസ
1: ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് മദീനത്ത് ഖലീഫ സൗത്തിൽ ഏറ്റവും പുതിയ ഓഫറുകളും ഫ്രഷ് ഉൽപ്പന്നങ്ങളുമായി മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി മദീനത്ത് ഖലീഫ സൗത്തിൽ ജൂലൈ 2-4 നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
0: ഷോപ്പിംഗിന്റെ ആഘോഷ പൂരത്തിനായി കാത്തിരിക്കൂ. മർസ, ബി ഫ്രഷ്, ബി യു.
2: നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: നമസ്കാരം, ഞാൻ ഡോക്ടർ ഷിജോ എം എൻ, നസീം മെഡിക്കൽ സെന്റർ അൽക്കോർ ബ്രാഞ്ചിലെ ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആണ്. വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. സൂര്യതാപം ഏൽക്കുന്നത് ഒഴിവാക്കുക. പകൽ 10 മുതൽ 4 വരെ പുറത്തു പോകാതിരിക്കുക. പുറത്തു പോവുകയാണെങ്കിൽ SPF 30 മുകളിലുള്ള സൺസ്ക്രീൻ ലോഷൻസ് ഉപയോഗിക്കുക. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. നിർജലീകരണം ഒഴിവാക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കാം. ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ നല്ലതാണ്. കൂടുതൽ വിയർക്കുന്ന ആളാണെങ്കിൽ ഇലക്ട്രോലൈറ്റ് റിച്ചായ ORS ഉപയോഗിക്കാം. കോഫി, എനർജി ഡ്രിങ്ക്സ്, സോഡ തുടങ്ങിയവ കൂടുതൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നതിനാൽ ഒഴിവാക്കുക. വാട്ടർമെലൺ, ഓറഞ്ച്, കുക്കുംബർ തുടങ്ങിയ വാട്ടർ ഡെൻസ് ആയിട്ടുള്ള ഫ്രൂട്ടുകൾ നല്ലതാണ്. അധിക വിയർപ്പ്, തലകറക്കം, ഛർദി, നെഞ്ചടിപ്പ്, ശരീരോഷ്മാവ് 40 കൂടുതൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത ഹോസ്പിറ്റലിൽ ഉടനെ ചെക്ക് ചെയ്യുക. ചൂടുകാലത്ത് ആരോഗ്യം നിലനിർത്താൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. നന്ദി.
2: Naseem Surgical and Medical Center. Appointment kai vilikyu 4411133.
4: Hi, jan Sona Nayar. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM, ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: This is Matinee Masha, only on Radio Suno 91.7 FM.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar.
7: And ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
8: Once again, welcome back, Radio Suno 91.7 FM. ഇത് മാറ്റണി മാഷപ്പിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സിനിമാ ലോകത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിത്രങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളുടെ അരികിൽ എത്തിക്കുമ്പോൾ ധ്യാൻ ശ്രീനിവാസൻ നായകനായി എത്തിയ മെയ്ഡ് ഇൻ കാരവാൻ എന്ന ചിത്രത്തിന് ശേഷം ജോമി കുര്യാക്കോസ് സംവിധാനം ചെയ്യുന്ന മിനി ആൻഡ് കൂപ്പർ, ആ ഒരു ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് കടക്കുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു മോർ അപ്ഡേറ്റ്സ്. മൂവിയുടേതായിട്ടുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഓൾറെഡി റിലീസ്ഡ് ആണ്. മഞ്ജു വാര്യർ, സംഗീത് പ്രതാപ്, വിഷ്ണു കൃഷ്ണൻ, ബിബിൻ ജോർജ്, അജയ് വസുദേവ്, ജിയോ ബേബി, നോബി മാർക്കോസ്, അഖിൽ എന്നിവരുടെ സോഷ്യൽ മീഡിയ പേജസിൽ ഓൾറെഡി ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. ശാന്തമി രാത്രിയിൽ എന്ന ചിത്രത്തിന് ശേഷം AWA മൂവീസിന്റെ ബാനറിൽ റോൾ തോമസ് നിർമ്മിക്കുന്ന ചിത്രം കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലണ്ടിലാണ്. ഓഗസ്റ്റോടുകൂടി തന്നെ ചിത്രീകരണം സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ തന്നെ ആ ഒരു ഫോറിൻ കൺട്രിയുടെ വൈബ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ചിത്രത്തെ പറ്റിയിട്ടുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് will have to wait because movie is yet to start shooting. But then yes, latest aayittulla ella cinema updates galum da krithyamayitte ningal arigilekku ethumbol. This is Katha's happiness frequency 91.7 FM. Matinee matchup in the time. We have a beautiful track coming up. Stay tuned.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: Qatarinde Mandi Paradise, rich Arabian flavors umai Zamzam Mandi.
4: Mandi, Madbi, Madfoon, Madkoot thudangi Mandiyude authentic ruchi ariyam.
3: Zamzam Mandi, where flavors create memories. Wholesale Market Doha. Call 4000-1707.
4: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ജി സി സിയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
5: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
6: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
5: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: റേഡിയോ സുനോ 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
3: സഫാരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്!
2: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
1: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
4: Hi, I'm Sujaya Chichiana.
5: You're listening to
4: Radio Suno 91.7.

0: brought to you by Safari, world-class shopping experience, Doha, Qatar. And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടം.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM മാറ്റിനി മാഷപ്പിന്റെ ടൈമാണ്. സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി സന്ദീപാണ് കൂടെയുള്ളത്. ഒരുപാട് സിനിമകളുടെ ലേറ്റസ്റ്റ് വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പ്രേക്ഷകർക്കിടയിൽ കൗതുകമുണർത്തി ബിജു മേനോൻ നായകനായി എത്തുന്ന ചിത്രം അവറാച്ചൻ ആൻഡ് സൺസ്. സിനിമയുടേതായിട്ടുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കുറച്ച് നാൾ മുന്നേ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദേ സെക്കൻഡ് ലുക്ക് പോസ്റ്ററാണ് ചിത്രത്തിൻ്റെത് പുറത്തിറങ്ങുന്നത്. ആൻഡ് ഈ ഒരു പോസ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മൂവി ഈസ് ഗോയിങ് ടു ബി ആൻ അൾട്ടിമേറ്റ് ഫാമിലി എന്റർടൈനർ. നമ്മുടെ ഒക്കെ ലൈഫിൽ കാണാൻ സാധിക്കുന്ന ഒരുപാട് സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ, തമാശ നിറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, മാജിക് ഫ്രെയിംസിന്റെ ബാനറിലാണ് ചിത്രം പുറത്തിറങ്ങാൻ പോകുന്നത്. ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ചിത്രം, നവാഗതനായ തമ്പിയാണ് സംവിധാനം ചെയ്യുന്നത്. ബിജു മേനോൻ നായകനായിട്ട് എത്തുന്ന ഈ ചിത്രത്തിൽ ശ്രീനാഥ് ബാസി, ഗണപതി, വിനയ് ഫോർഡ്, ജോണി ആന്റണി, ഗ്രേസ് ആന്റണി, പൌളി വാട്സൺ, സാബുമോൻ, കോട്ടയം നസീർ, വിനീത് തട്ടിൽ, താജൻ പള്ളുരുത്തി, സുധി കോപ്പ എന്നുള്ളവർ ചേർന്ന് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. അഗൈൻ യെസ്, ആ ഒരു സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് ആന്റിസിപ്പേഷൻ ഇസ് ഇൻക്രീസിംഗ്. എന്താണ് ബാക്കിയുള്ള വിശേഷങ്ങൾ, ചിത്രം എന്നാണ് റിലീസാവുന്ന അപ്ഡേറ്റ്സ് ഒക്കെ അറിയാനായിട്ട് വെയിറ്റ് ചെയ്യുക, കേട്ടുകൊണ്ടേ ഇരിക്കുക റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ. കുട്ടികളോട് കരുണ കാണിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവനും നമ്മളിൽ പെട്ടവനല്ല.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറ ബാങ്കിനുള്ള സമയം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: Once again, welcome back to the Matinee Mashup in the time. Sandeep Vada Khooda joins you in the cinema logathe visheshangalumai. Latest updates da ningalari ilayake ethikkumbo mattoru chitrathinte oru pakshe enikku thonnu almost kore beru wait cheyidirikkunna chitram koodiyaanu. Let's get into that. സോഷ്യൽ മീഡിയ ലോകത്തെ താരങ്ങൾ അഖിൽ എൻ ആർ ഡി, അഖിൽ ഷാ, സന്ദീപ് എന്നിവർ ചേർന്നൊരുക്കുന്ന ചിത്രം. ചിത്രം എത്തുന്നത് ഹൊറർ കോമഡി ജോൺറിയിലാണ്. വരുന്ന ജൂലൈ മാസം തന്നെ നമുക്ക് ചിത്രം കാണാനായിട്ട്

സാധിക്കും എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പൊ എത്തുന്നത്. ഹൊറർ എലമെന്റ് ആണെങ്കിലും തമാശയാണെങ്കിലും രണ്ടും കോർത്തിണക്കിക്കൊണ്ടുള്ള രീതിയിലാണ് ആ ഒരു ടീസർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി എ വണ്ടർഫുൾ മൂവി എന്നുള്ളത് ടീസർ കാണുമ്പോൾ തന്നെ അറിയാം. ടീസർ കാണാത്തവരുണ്ടെങ്കിൽ അടുത്തിടെ റിലീസ് ആയിട്ടുള്ള ഒരു ടീസർ ഒന്ന് കാണാനായിട്ട് മറക്കണ്ട. ചാരുചിത്ര പ്രൊഡക്ഷൻസ്, മധുമതി പ്രൊഡക്ഷൻസ് ആൻഡ് മൺസൂൺ ടെയിൽസ് എന്നീ ബാനറുകളിലാണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിരിക്കാനും പേടിക്കാനും ഒക്കെ ആയിട്ട് റെഡി ആയിരുന്നുള്ളൂ. ചിത്രത്തിന്റെ ആ ഒരു റിലീസ് ഡേറ്റ് എത്തുമ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് ആ ഒരു ഇൻഫർമേഷൻ ഞാൻ എത്തിക്കുന്നതായിരിക്കും. ലെറ്റ്സ് വെയിറ്റ്. ജൂലൈ എന്നുള്ള ആ ഒരു മന്തിൽ റിലീസ് ആകാൻ പോകുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്. ആൻഡ് ഓൾസോ ഇനി ഒരു ചിത്രം ഇസ് ഗോയിങ് ടു ബി സംതിങ് സ്പെഷ്യൽ. ആ ഒരു ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. ഏതാണ് ചിത്രം എന്ന് അറിയാനായിട്ടും സിനിമാ ലോകത്തെ ലേറ്റസ്റ്റ് വിശേഷങ്ങൾക്കായി കേട്ടുകൊണ്ടേയിരിക്കുക. മാറ്റിനി മാഷപ്പ് സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: Texas.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now, available on Vodafone Shuf app.
3: സഫാരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്.
1: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
4: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
2: This is Matine Masha, only on
1: Radio Suno 91.7 FM. Matine Masha,
2: brought to you by
4: Safari, world-class shopping experience, Doha, Qatar.
2: And
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടം.
3: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മാറ്റിനി മാഷപ്പ്. സന്ദീപാണ് കൂടെയുള്ളത്. സിനിമാ ലോകത്തെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ മറ്റൊരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. നിമിഷ സജയൻ, കരുണാസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി സജീവ് പാഴൂർ ഒരുക്കുന്ന പാൻ ഇന്ത്യൻ തമിഴ് ചിത്രമാണ് എന്ന വിലൈ എന്ന പേരിൽ പുറത്തിറങ്ങുന്നത്. കലാമൈ ഫിലിംസിന്റെ ബാനറിൽ മലയാളികളായ ജിതേഷ് വി, അനുഗോപാൽ, വേണുഗോപാൽ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിലൂടെ മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡും കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും നേടിയ സജീവ് പാഴൂറാണ്. പൊളിറ്റിക്കൽ ത്രില്ലർ എലമെന്റ്സ് ഉള്ള ഒരു ഫാമിലി ഡ്രാമയായിട്ടാണ് ചിത്രം നമ്മുടെ അരികിലേക്ക് എത്തുന്നത്. നിമിഷ സജയൻ, കരുണാസ് എന്നിവർക്കൊപ്പം തന്നെ വൈ ജി മഹേന്ദ്രൻ, പൂർണിമ ഭാഗ്യരാജ്, മൊട്ട രാജേന്ദ്രൻ, വിജയലക്ഷ്മി ഷാ, പ്രവീണ, കമലേഷ് എന്നിവരും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഉടൻ തന്നെ അറിയാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു ഇൻഫർമേഷൻ ഒഫീഷ്യൽസ് ഓൾറെഡി പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ് ഡേറ്റ് ആസ് വെൽ. അങ്ങനെ ഒരുപാട് സിനിമകളാണ് കാത്തിരിക്കുന്നത് ഇനി അങ്ങടേക്ക്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇത് ഖദാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് 91.7 FM മാറ്റിനി മാഷപ്പിന്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: You are listening to Radio Suno 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
2: Joy Alukas 917 evenings
3: presented by Joy Alukas world's favorite jeweler
4: powered by
5: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de rizhi ariyam call 4001707
6: in association with
7: Doha Bank
6: make shopping more rewarding get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
3: And
8: Marza Hypermarket. Be fresh. Be you. Visit your nearest store today.
9: Hi, I'm Niranj Manimla Raju. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോ സുനോ 91.7 FM. ദ ലേറ്റസ്റ്റ് സിനിമ വിശേഷങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ അരികിൽ ഷെയർ ചെയ്തു പോകുന്ന ഈ സമയം ചെറുതായിട്ടൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമാണ്. മാച്ചിനി മാഷപ്പിൽ ഇനിയും കുറേയേറെ ഗെയിമുകളൊക്കെ ആയിട്ട് അഷ്ടമി ജോയിൻ ചെയ്യുന്നതായിരിക്കും. ബട്ട് ദെൻ ബിഫോർ ഐ വൈൻഡ് അപ്പ്, ഒരു ചെറിയ വലിയ ഓർമ്മപ്പെടുത്തൽ. ഓഫ് കോഴ്സ് വെള്ളം കുടിക്കാനായിട്ട് മറന്നുപോയത് നമ്മുടെ ആ ഒരു വാട്ടർ ബെല്ലിന്റെ ടൈം.
1: Stay hydrated and stay tuned.
2: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
0: ഇൻഫാക്ട് ഈ ഒരു ടൈമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ദാ ഈ ഒരു വാട്ടർ ബെല്ല് കേൾക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകരുതെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. സ്റ്റേ ഹൈഡ്രേറ്റഡ്. അപ്പോൾ ഈവനിംഗ് സമയം 9:17 ഈവനിങ്സിൽ കുറേയേറെ വിശേഷങ്ങളുമായിട്ട് കേട്ടുമുട്ടാം. അൻടിൽ ദെൻ, ദിസ് ഇസ് സന്ദീപ് സൈനിങ് ഓഫ് ഫ്രം മാച്ചിനി മാഷപ്പ്. ഈവനിംഗ് പാകലാം. സി യു ഓൾ.

0: Radio Sunum. Radio Sunum. 91.7 FM. Qatar's favorite radio station. മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ
3: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മുതൽ
2: മോർണിംഗ് സവാരി.
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
0: ബ്രോട്ട് ടു യു ബൈ. ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
7: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
8: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
9: Just feel like you're
10: home. This is Matine Masha, only on
0: Radio Suno 91.7 FM.
11: Brought to you by Safari, world-class shopping experience, Doha, Qatar.
12: And
0: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
1: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ. നിങ്ങൾക്ക് വേണ്ടി എന്താണ് ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഗെയിം എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്.

ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് വിളിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പോകുന്നത് രണ്ട് മലയാളം പാട്ടും ഒരു തമിഴ് പാട്ടുമാണ്. അപ്പോൾ ഈ രണ്ട് മലയാളം പാട്ടും ഒരു തമിഴ് പാട്ടും എന്ന് ഞാൻ പറഞ്ഞത് പാടിയിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് മലയാളികളല്ല. ഓക്കെ, അതിപ്പം തമിഴ് പാട്ടാണെന്നുണ്ടെങ്കിൽ പോലും അവർ തമിഴ് സ്പീക്ക് ചെയ്യുന്ന ആൾക്കാരും അല്ല. അപ്പോൾ ഇതിനകത്തൊന്നും തന്നെ ഈ പറഞ്ഞ പോലെ മലയാളികളായിരിക്കില്ല, പക്ഷേ മലയാളം പാട്ടുകൾ പാടിയവരായിരിക്കും. എൻ്റെ കയ്യിലുള്ള പാട്ടുകളിൽ രണ്ട് മലയാളം പാട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റിയാലും വിച്ച് ഇസ് ഗുഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം വിളിക്കുക 444-9417. മനസ്സിലായല്ലോ സംഭവം എന്താണെന്ന്? ഞാനൊരു പാട്ട് കേൾപ്പിക്കും, അത് ആര് പാടിയതാണെന്ന് നിങ്ങൾ പറയണം. പക്ഷേ ഒരു കാര്യം, ഇതാരും പാടിയിരിക്കുന്ന മലയാളികളല്ല, പക്ഷെ മലയാളം പാട്ടുകളാണ്. അപ്പോൾ ഈ മലയാളം പാട്ടുകൾ പാടിയ മലയാളികളല്ലാത്ത, എന്നാൽ ചിലപ്പോൾ തമിഴിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഹിന്ദിയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ തെലുങ്കിൽ നിന്നായിരിക്കാം, എന്താണെങ്കിലും നമുക്ക് ചിലപ്പോൾ അവർ അവിടെ നിന്ന് വരുന്ന ഒരാളാണെന്ന് പോലും തോന്നൂല. കാരണം അത്രയും അധികം നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന സിംഗേഴ്സാണ് ഇവരൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം വിളിച്ചോ, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് എന്തെങ്കിലുമുള്ളത്, ഞാൻ അങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കോ ഒരിക്കലുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിൾ ചോദ്യങ്ങൾക്ക് വേണ്ടി വേഗം ഡയൽ ചെയ്യുക 444-9417 444-9417. നമ്മൾ തുടങ്ങുകയാണ് നമ്മുടെ ഗെയിം ടൈം. അപ്പൊ ഗെയിം ടൈമിലേക്ക് വേഗം തന്നെ കോൾ ചെയ്തോളൂ 444-9417. ഇപ്പൊ നമുക്ക് സാത് മേര എന്ന് പറയുന്ന മലയാളം സിനിമയിലെ ഒരു ഹിന്ദി പാട്ടിലേക്ക്

0: ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും. വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
1: In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
3: Hi, I'm Shane Nigam.
4: You're listening to
3: Radio Suno 91.7. Kettu kettu kootukoda.
5: This is only on
4: Radio Suno 91.7 FM.
5: Brought to you by
6: Safari. World-class shopping experience. Doha, Qatar. And...
7: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം ഒരു നഷ്ടവും കൂടാതെ.

0: നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തമിഴ് സോങ് ഒക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പാട്ടെന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു സംഭവമാണേ. അതിപ്പോൾ ഏത് ലാംഗ്വേജിലുള്ളവരാണെങ്കിലും പാടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അതിങ്ങനെ ആ ഒരു മ്യൂസിക്, ആ ഒരു ലിറിക്സ്, ആ ഒരു താളം എല്ലാം ഒരുമിച്ച് അതേപോലെ അങ്ങോട്ടേക്ക് അലിഞ്ഞു പോകും. എന്തായാലും അതുപോലെ അലിഞ്ഞു പോയിട്ടുള്ള ചില പാട്ടുകളുണ്ട്. പക്ഷെ ആ പാട്ടുകളൊക്കെ പാടിയിരിക്കുന്നതോ മലയാളികളല്ല. അതിപ്പം മലയാളത്തിലെ പാട്ടുകൾ മലയാളികളല്ല പാടിയിരിക്കുന്നത്, അല്ലെങ്കിൽ നേരെ തിരിച്ച് തമിഴിലെ പാട്ട് തമിഴ് ആയിട്ടുള്ള ആൾക്കാരല്ല പാടിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഹിറ്റായിട്ടുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പാട്ടുകളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം അതൊക്കെ ഏതാണ് സിംഗേഴ്സ് എന്ന് മറ്റുള്ളവർക്ക് പറയാൻ പറ്റുമോ എന്ന് നമ്മുടെ ഗെയിം ടൈമിൽ. ധനേഷ് റെഡിയാണോ? ഓക്കെ, ഇതാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യത്തെ പാട്ട് ആരാണ്? ശരി, അടുത്തത് കിട്ടിയോ? ആശാ ഭോസ്ലേ ആണോ? ഓക്കെ, അടുത്തത് അയ്യോ എന്റെ മനസ്സിലുണ്ട്, കിട്ടുന്നില്ലല്ലോ എന്നല്ലേ. ആ ഏത് പെൺകുട്ടി? ഇന്ത്യൻ ഐഡിയലില് വന്നതോ? ഉറപ്പാണോ? ഒരു ഒരു ക്ലൂ തരാം, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. കുഴപ്പമില്ല കുഴപ്പമില്ല, താങ്ക് യു സോ മച്ച്. ബൈ ബൈ ബൈ ബൈ. ഹലോ.
1: ഹലോ സാദിയ.
0: ഓക്കെ സാദിയ, എവിടെ നിന്നാ ഇപ്പൊ വിളിക്കുന്നേ?
1: കാറിന്ന വിളിക്കുന്നത്. മുൻതസ മുൻതസ.
0: ഓക്കെ, എന്തൊറ്റി ടെൻഷനിലാണോ?
1: പെട്ടെന്ന് കോള് കിട്ടിയോണ്ട്.
0: ഒന്ന് റിലാക്സ് ആവടോ, സിമ്പിൾ ചോദ്യങ്ങളല്ലേ ഞാൻ ചോദിക്കുന്നേ. ആ ഓക്കെ, നമുക്കൊന്ന് നോക്കാം, ട്രൈ ചെയ്യാം. ഓക്കെ, ദാ ഫസ്റ്റ് സോങ്. ഇതാരുടെ ശബ്ദമാണെന്ന് അറിയോ? ആരുടെയാ?
1: നജീം അർഷാദ്.
0: ഞാൻ മലയാളി അല്ലാത്ത സിംഗർ എന്ന് പറഞ്ഞപ്പോ നജീം അർഷാദോ?
1: കുമാർ
0: സാനു അല്ല. ഓക്കെ, ഇനി അടുത്തത്. ഇതും ഒരു ഹിന്ദി സിംഗർ തന്നെയാണ്. ലതാ മങ്കേഷ്കറോ? അടുത്ത് വരെ എത്തി. സംഭവം എന്താന്ന് വെച്ചാൽ ഉദിത് നാരായണ് വരം കുമാർ സാനു എന്ന് പറഞ്ഞു, ആശാ ഭോസ്ലേക്ക് വരം ലതാ മങ്കേഷ്കർ എന്നും പറഞ്ഞു, അതാണ് പറ്റിപ്പോയത്. ഓക്കെ, എന്തായാലും പറയൂ, ഹസ്ബൻഡ് വൈഫ് എങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കാണ്? ആ ശരി ശരി ശരി, എന്തായാലും ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചല്ലോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് സാദിയ. ഹസ്ബൻഡിന്റെ പേര് എങ്ങനെയായിരുന്നു?
1: ഷഹീർ.
0: അപ്പൊ ഷഹീർ പറഞ്ഞു തരുന്ന എല്ലാം വിശ്വസിക്കരുത് കേട്ടോ, തെറ്റൊക്കെയാ പറഞ്ഞു തരുന്നേ, പൊട്ട തെറ്റ്. ബൈ ഡിയർ, ബൈ ബൈ. അപ്പൊ നമ്മുടെ ആൻസേഴ്സ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ ശബ്ദം കേട്ടാൽ തന്നെ അത് അറിയാലോ, അത് ഉദിത് നാരായണന്റെ ശബ്ദം തന്നെയാണ്. ഈ ശബ്ദം കേൾക്കുമ്പോൾ ആദ്യം ധനീഷ് പറഞ്ഞ പോലെ അത് ആശാ ഭോസ്ലിയുടെ ശബ്ദമാണെന്ന് നമുക്കറിയാം. ഇനി രണ്ടു കൂട്ടർക്കും പറയാൻ പറ്റാഞ്ഞൊരു ശബ്ദമുണ്ട്.

തമിഴിലും തെലുങ്കിലും ഒക്കെ തന്നെ ഒരുപാട് സമാന്ത മൂവികൾക്കും തൃഷയുടെ മൂവികൾക്കും ഒക്കെ തന്നെ ഭയങ്കരമായിട്ട് ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് അതിഗംഭീരമായി പെർഫോമൻസ് ചെയ്തിട്ടുള്ള ഒരാള്, ഒരുപാട് പാട്ടുകളിൽ നിന്നും ഒരു സമയത്ത് മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരാള്, പക്ഷെ തന്നിട്ടുള്ളതെല്ലാം അതിഗംഭീരമായിട്ടുള്ള പാട്ടുകളും. എ ആർ റഹ്മാന്റെ കൂടെയാണെങ്കിലും വിദ്യാസാഗറിന്റെ കൂടെയാണെങ്കിലും എല്ലാവരുടെയും അടിപൊളി പാട്ടുകൾ പാടിയിട്ടുള്ളൊരു സിംഗർ സംഭവം നമ്മുടെ ചിന്മയാണ് കേട്ടോ. ചിന്മയും ഹരിചരണും കൂടി പാടിയ നമ്മുടെ കസിൻസ് സിനിമയിലെ പാട്ടാണ് ഇപ്പോൾ ഈ കേൾപ്പിച്ച പാട്ടെന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ആ പാട്ടിലേക്ക് പോകാം. പക്ഷെ ഇനിയും എൻ്റെ കയ്യിൽ അടുത്ത ഒരു മൂന്ന് പാട്ടുകളുണ്ട്. ഞാൻ ആലോചിക്കുകയായിരുന്നു അടുത്ത മൂന്ന് പാട്ട് കുറച്ച് വല്ലാണ്ടങ്ങ് എന്താ പറയുക ഈസി ആയി പോയോന്ന്. കാരണം എൻ്റെ കയ്യിലുള്ള ഏറ്റവും ടഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞത്. ഇനിയുള്ളത് ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം വിളിച്ചോ 444-449-17 444-449-17 ഇപ്പോൾ തന്നെ ഡയൽ ചെയ്തോളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചാൻസ് ഇങ്ങനെ വെയിറ്റിംഗിലാണ്. അതിനോടൊപ്പം ആ ഒരു വീക്കിലെ വിന്നർ ആവാനുള്ള ഒരു വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് കയറാനുള്ള സമയം വേഗം തന്നെ വിളിക്കാം 444-449-17.

0: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കും 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: This is Matinee Masha, only on Radio Suno 91.7 FM. Matinee Masha, brought to you by Safari. World-class shopping experience. Doha, Qatar. And...
0: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: സുനോ.
1: മദീനത് ഖലീഫ സൗത്തിലേക്ക് ഇനി ഷോപ്പിംഗിന്റെ ആറാം തമ്പുരാന്റെ വരവ്. ഷോപ്പിംഗ് വിസ്മയമൊരുക്കാൻ മർസ
2: ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് മദീനത് ഖലീഫ സൗത്തിൽ ഏറ്റവും പുതിയ ഓഫറുകളും ഫ്രഷ് ഉൽപ്പന്നങ്ങളുമായി മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി മദീനത് ഖലീഫ സൗത്തിൽ ജൂലൈ 2 4 മണിക്ക് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
1: ഷോപ്പിംഗിന്റെ ആഘോഷ പൂരത്തിനായി കാത്തിരിക്കൂ. മർസ, ബി ഫ്രഷ്, ബി യു.
3: ഹായ്, നമസ്കാരം, ഞാൻ കൈലാഷാണ്.
4: അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: This is only on Radio Suno 91.7 FM.
6: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
7: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

0: റേറ്റ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജൂലറി. സ്കൈ ജൂവലേഴ്സിന്റെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് ഇനി അബോഹമൂർ സഫാരി മാളിലും ജൂലൈ 1 വൈകുന്നേരം 5 മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
1: ഗോൾഡ് റേറ്റ് അപ്ഡേറ്റിലേക്ക് കടക്കേണ്ട സമയമാണ് ഇപ്പോൾ. റൈറ്റ് നൗ 24 കാരറ്റ് ഗോൾഡ് 487 കത്തറിയാൽ, 22 കാരറ്റ് ഗോൾഡ് 449 കത്തറിയാൽ, 21 കാരറ്റ് ഗോൾഡ് 425.50 കത്തറിയാൽ, 18 കാരറ്റ് ഗോൾഡ് 367.50 കത്തറിയാൽ. ഇങ്ങനെ ബാക്ക് ടു ബാക്ക് കോൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് എന്തായാലും ഐ വിൽ ബി കമ്മിങ് ബാക്ക് വിത്ത് ഇൻ ദിസ് ഷോർട്ട് ബ്രേക്ക്.
2: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: സഫാരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്.
1: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ട്യൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
5: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
6: Let's play football.
7: Football Mania.
1: ഈ ലോകകപ്പിൽ ഏറ്റവും വൈറലായി മാറിയ ആഘോഷം വൈക്കിംഗ് റോ. നോർവേ ആരാധകരുടെ ഈ സെലിബ്രേഷൻ ലോകത്തിന്റെ ശ്രദ്ധ വലിയ രീതിയിൽ തന്നെ നേടിക്കഴിഞ്ഞു. നോർവേയുടെ പ്രശസ്തമായ വൈക്കിംഗ് പാരമ്പര്യത്തിൽ നിന്നാണ് ഈ സെലിബ്രേഷന്റെ തുടക്കം. സമുദ്രയാത്രകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുള്ള ഈ തുഴച്ചിലാഘോഷം ഇന്ന് ലോകം ഏറ്റെടുത്തു കഴിഞ്ഞു. നോർവേ സെനഗൽ മത്സരത്തിന് ശേഷം നോർവേ ടീമംഗങ്ങൾ ഒന്നിച്ച് വൈക്കിംഗ് റോ ആഘോഷം ഒരുക്കിയത് ആരാധകരുടെ ആവേശം കൂട്ടി.
6: ഫുട്ബോൾ മേനിയ.

0: വെൽക്കം ബാക്ക് അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സണോ 91.7 ഫെബിൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. സത്യം പറയാലോ, ഒരു വലിയ കോള് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ ചിരിച്ച് ചിരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. നമുക്ക് അതിലേക്കൊക്കെ പോകാം. പക്ഷെ അതിന് മുൻപായിട്ട് ഇവിടെ ഞാനും ഉണ്ട് ഗെയിമിനെന്ന് പറഞ്ഞിട്ട് കേറി വലിഞ്ഞ കയറി വന്നിരിക്കുക ഒരാൾ. ഹായ് ആശ.
1: ഹായ്,
0: എന്തുണ്ട് വിശേഷം?
1: വളരെ സുഖമായിട്ടിരിക്കുന്നു. എന്തുണ്ട് വിശേഷം അഷ്ടമി?
0: സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് ആശയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗെയിമാണ് കേട്ടോ ഇത്. ഈ ഒരു ഞാൻ സത്യത്തിൽ ഇനി ഒരു റൗണ്ട് ഓഫ് കോൾസും കൂടെ എടുക്കണം എന്ന് വിചാരിച്ചതാ, പക്ഷെ അതിനുള്ള സമയമില്ല. അതുകൊണ്ട് ആ സെറ്റ് ഓഫ് ചോദ്യങ്ങൾ താങ്കൾക്കുള്ളതാണ്. ഓക്കെ,
1: ബുദ്ധിപൂർവ്വമുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എന്നോട് ചോദിക്കരുത്.
0: ഇല്ല, ബുദ്ധിപൂർവ്വം ഒന്നുമല്ല, അത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ.
1: ഓക്കെ,
0: ഈ പാട്ട് ആരാ പാടിയെന്നാണ് പറയണ്ടേ?
1: ഈശ്വര.
0: ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോ. പക്ഷെ അറിയാവുന്ന ആൾക്കാരാണേ, മലയാളികളല്ല.
1: ഓക്കെ,
0: കേട്ടോ. ആരാണ്?
1: വിജയ്.
0: അല്ല, ഏകദേശം അടുത്തെത്തി. അതേപോലെ തന്നെ ഒരു ആക്ടർ പാട്ടൊക്കെ പാടുന്ന വേറൊരു ആക്ടർ ഉണ്ട്, അതുപോലെ തന്നെ തമിഴില്. ഇത് പക്ഷെ മലയാളം മൂവിയിലുള്ള പാട്ടാണ്. അതാരായിരിക്കും? ആരാ? ധനുഷ്.
1: വിജയുടെ സൗണ്ട് പോലെ തോന്നുന്നില്ലേ?
0: ഇത് വിജയുടെ ശബ്ദം. മിക്കവാറും ആൾക്കാരൊന്നും അടിക്കൂട്ട. അടുത്ത ചോദ്യം, ഇതൊരു തമിഴ് ചോദ്യമാണ്. ഓക്കെ, പക്ഷെ ഇത് തമിഴ് സിംഗർ അല്ല. ഞാനൊരു ക്ലൂ വേണമെങ്കിൽ തരാം. ഈ സിംഗർ ഇവിടെ റേഡിയോ സുനോയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാരാണ്?
1: ഇത് റേഡിയോയില് വന്നത് എന്നൊക്കെ പറയും.
0: ഒരു ജഡ്ജ് ആയിട്ട് വന്നതാണ് ഒരു ഇവന്റിന് വേണ്ടി.
1: മധുശ്രീ.
0: അതെ, മധുശ്രീ മാം.
1: അങ്ങനെ ഒരെണ്ണമെങ്കിലും ഞാൻ പറഞ്ഞു.
0: അല്ലെങ്കിൽ പറയില്ലല്ലോ, ശബ്ദം കേട്ടിട്ടല്ല.
1: അത് ക്ലൂ.
0: ശരി, അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഓക്കെ, സിംഗറിനെ നേരിട്ട് കണ്ടിട്ടുണ്ട് ആശ. ആളുടെ അടിപൊളിയായിട്ടുള്ളൊരു ഇവന്റിൽ യു ആർ ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് പേഴ്സൺസ് എൻട്രി. ഒരുപാട് ഡാൻസ് കളിച്ചു ആളുടെ സോങ്സിന്. ആ ഒരു വലിയ ഇവന്റിന്റെ തുടക്കം മാത്രം ആങ്കറിംഗ് ചെയ്യാൻ ഞാൻ കേറിയിട്ടുണ്ടായിരുന്നു.
1: ഷോ
0: അല്ല, അതിന് മുൻപുള്ള ഷോയില് ആശയില്ല. അനിരുദ്ധ് ഷോയിൽ വന്നൊരാളാ. അനീത ഗാന്ധി.
1: എനിക്ക് കിട്ടില്ല.
0: ഞാൻ വിചാരിച്ചു താങ്കൾ സത്യത്തിൽ ആ പരിപാടിക്ക് ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചു. മൈ മിസ്റ്റേക്ക്. എന്തായാലും നമുക്ക് നേരെ ഇനി അടുത്ത സെറ്റ് ഓഫ് ആൾക്കാരെ കോൾ എടുക്കേണ്ട സമയമായിരിക്കാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോൾസിലേക്ക് പോകുന്നു. പക്ഷെ ഈ കേൾപ്പിച്ചതൊന്നും അല്ല അവർക്കുള്ള ചോദ്യം എന്ന് പറയുന്നത്. റെഡിയാണോ റാഷിക്ക്? ഉറപ്പാണോ? ഓക്കെ, അടുത്തത്. ഇതും കിട്ടിയില്ല,
2: അതും കിട്ടിയില്ല.
0: ഓക്കെ, ലാസ്റ്റ്. ഇതും കൂടെ കിട്ടിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഐഡിയ?
2: ഒരു ഐഡിയ ഇല്ല.
0: അടിപൊളി. എന്നാ ഞാൻ പറഞ്ഞു തരട്ടെ ആരൊക്കെയാന്ന്.
2: ഓക്കെ,
0: ശ്രേയാ ഘോഷാൽ, ലതാ മങ്കേഷ്കർ, അനിരുദ്ധ്.
2: എല്ലാരും നമ്മൾ അറിയുന്ന ആൾക്കാരല്ലോ.
0: അതെ അതെ അതെ അതെ. ഇതാണ് പറയുന്നത്, ശബ്ദം കേട്ടിട്ട് കണ്ടുപിടിക്കണത്. മനസ്സിലായോ?
2: സിമ്പിൾ ആയിട്ടൊന്നുമില്ല. യേശുദാസിന്റെ പാട്ടൊന്നും ഇടാൻ പറ്റില്ല.
0: അത് ഞാൻ മലയാളികളല്ലാത്ത ആൾക്കാർ പാടിയ പാട്ടെന്ന് പറയുമ്പോ ഞാൻ എങ്ങനെയാ യേശുദാസിന്റെ പാട്ടിടെ എന്റെ പൊന്ന് റാഷിക്കേ? അതാണ് സംഭവം. എന്താ വെച്ചാ മുദ്ര ശ്രദ്ധിക്കണം. അതാണ്. ചായ ഒക്കെ കുടിച്ചോ?
2: ചായ കുടിച്ചിട്ടില്ല. ചായ കുടിക്കണം.
0: ആരുണ്ട് ഇപ്പൊ കൂടെ?
2: ഫ്രണ്ട് ഉണ്ട്, ഷഫി.
0: ഈ ഈ കൂടെ ഇരുന്ന ഫ്രണ്ടിന് ഒരു രീതിയിലും പാട്ടിന്റെ ബോധമില്ല എന്ന് തോന്നുന്നു.
2: ഒരു ഐഡിയ ഇല്ല.
0: ശരി, എന്താ ബൈ കേട്ടോ.
2: ഓക്കെ ശരി, ഓക്കെ ബൈ.
0: എങ്ങനെ, ഓഫ് ചെയ്യാനോ? അങ്ങനെ. ഇതാരാണ്?
3: നീന.
0: ഓക്കെ, നീന എവിടെന്നാ വിളിക്കുന്നേ?
3: ഞങ്ങളിപ്പോ ഹിലാലിലുണ്ട്.
0: ഈ ഞങ്ങൾ എന്ന് പറയുമ്പോ ആരൊക്കെയാണ്?
3: ഞാനും എന്റെ ഹസ്ബൻഡും.
0: ഹസ്ബൻഡിന്റെ പേര്
3: പ്രമോദ്.
0: ഓക്കെ, അപ്പൊ പ്രമോദിനാണോ നീനക്കാണോ ഇന്ന് ജയിക്കാൻ പറ്റുന്നതെന്ന് നോക്കട്ടെ ഞാൻ.
3: ഓക്കെ,
0: ആരാണ്?
3: അറിയില്ല.
0: അയ്യോ. ഓക്കെ, അടുത്തത്.
2: ഇപ്പൊ
3: നേരത്തെ മൂന്ന് സോങ്സ് അറിയായിരുന്നു, ആ ഒരു ധൈര്യത്തിൽ വിളിച്ചത്.
0: ശരി, എന്നാ മൂന്നാമത്തെ കിട്ടോ നമുക്ക് നോക്കാം. അന്ന് ഞാൻ ആരൊക്കെ സിംഗർ എന്ന് പറയട്ടെ?
3: പറഞ്ഞോളൂ.
0: ആദ്യത്തെ ശ്രേയാ ഘോഷാല്, രണ്ടാമത്തെ ലതാ മങ്കേഷ്കർ, ഇനി മൂന്നാമത്തെ അനിരുദ്ധ്.
3: ഓക്കെ,
0: നീ വിളിക്കണം കേട്ടോ. നല്ല അടിപൊളി ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള കപ്പിൾസ്. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, ബൈ ഡിയർ, ബൈ. ഹലോ,
4: ഹലോ.
0: ഇതെന്താ വിളിച്ചിട്ട് മിണ്ടാണ്ടിരിക്ക? എന്റെ അടുത്ത് പിണക്ക.
4: ഞാൻ കൊറേ നേരമായി വിളിക്കുന്നു.
0: അയ്യോ,
4: എന്റെ പേര് ശ്യാംജിന.
0: ശ്യാംജിന പേര് പറയുമ്പോ ആൾക്കാര് ഒന്നുകൂടി പറയൂ, ഒന്നുകൂടി പറയൂ എന്ന് കൊറേ തവണ കേട്ട് പരിചയമുള്ളതുകൊണ്ടാന്നു ശ്യാംജിന എന്ന് നല്ല വ്യക്തമായി പറഞ്ഞു തന്നു.
4: ആരും ഒരു വട്ടം പറയുമ്പോ മനസ്സിലാവാറില്ല.
0: എങ്ങനെ
4: ഹസ്ബൻഡ് പഠിച്ചത് ഒരു വർഷം എടുത്തിട്ടാണ്.
0: കഷ്ടം കേട്ടോ, പാവം ചങ്ങായിക്ക് കുറച്ച് ചെറിയ പേരൊക്കെ ഇട്ട് കൊടുക്കായിരുന്നു.
4: എനിക്ക് നിക് നെയിം ഉണ്ട് ശ്യാംജി.
0: വല്ലാത്ത പേര ഇപ്പൊ അതും. ഒന്ന് ദേഷ്യപ്പെടാൻ പറ്റൂലല്ലോ. ചാഞ്ചി, എന്താ നീ ചെയ്യുന്നതെന്ന് ചോദിക്കാൻ പോലും പറ്റൂല. ആൻസർ കണ്ടുപിടിക്കാൻ പറ്റൂലെന്ന് ഞാൻ ആദ്യം നോക്കട്ടെ കേട്ടോ.
4: ഞങ്ങള് കൊറേ ദിവസം കൂടിയിട്ട് രണ്ടുപേരും ഒന്നിച്ച് ലീവ് എടുത്തതാ. റൂം ഷിഫ്റ്റിങ്ങും പരിപാടിയും ഒക്കെ ആയിരുന്നു. പിന്നെ രണ്ടാളും ലീവ് എടുത്തു.
0: ഇപ്പൊ രണ്ടുപേരുടെയും കമ്പനിക്കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിലോ?
4: ഇല്ല, എന്റെ കേൾക്കത്തില്ല, മനസ്സിലാവില്ല.
0: ഇത് കേട്ടോളൂ, ആദ്യത്തെ പാട്ട് പാടിയിരിക്കുന്ന സിംഗർ ആരാന്ന് പറയണേ. അടിപൊളി. അടുത്തത് ഹസ്ബൻഡിനെ പറയാൻ പറ്റുമോ നോക്കാം കേട്ടോ. അടുത്തത്
4: അറിയില്ല.
0: ഓക്കെ, കുഴപ്പമില്ല. അനിരുദ്ധും മറ്റത് ലതാ മങ്കേഷ്കറും ആയിരുന്നു.
2: അതാണ്
0: ചെറുതായിട്ടൊന്ന് മാറിപ്പോയി അല്ലേ. തന്നോടിപ്പോ വേറെ എവിടെയെങ്കിലും പോവാൻ പറഞ്ഞോ കുട്ടിരാമ, ഇവിടെ നിൽക്കാനല്ലേ പറഞ്ഞേ.
2: ഞങ്ങൾ ഈ മെഡിക്കൽ
0: ശംജീന ഒന്ന് പിടിച്ചു വെച്ചോട്ടോ. അവിടെ
4: എനിക്ക് എന്റെ പേര് വിളിച്ചല്ലോ, അതെന്നെ ഭയങ്കര സന്തോഷം. എന്നെ കൂടെ കൂട്ടി രണ്ടാമത്തെ ആളെ വിളിക്കണം. എന്റെ അമ്മ അമ്പലങ്ങളിലൊക്കെ വഴിപാട് പഠിപ്പിക്കാൻ പോകും. എന്റെ പൊന്നോ,
3: ഇവിടെ ഉള്ളവർക്കൊരു വിളിക്കാൻ പറ്റില്ല. ഇവിടെയൊക്കെ എല്ലാവരും അതുകൊണ്ട് ഷോർട്ടാക്കി ഷ്യാം എന്നാ വിളിക്കുന്നത്.
0: അടിപൊളി. അപ്പൊ എന്തായാലും ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് രണ്ടുപേരും കൂടി എന്നിട്ട്. അങ്ങനെയും പറയാം, എന്നൊരു ചായയെങ്കിലും കൂടി. ഓക്കെ ശരി, ഓക്കെ, നൈസ് നൈസ് ടോക്കിംഗ് ടു യു. ബൈ ബൈ
3: ബൈ
5: ബൈ.
0: സത്യം പറയാലോ, ഒരുപാടുണ്ടായിരുന്നു. കുറേ നേരം സംസാരിച്ചു ഇവര്. ലാസ്റ്റ് വിളിച്ച ആൾക്കാരുമായിട്ട് എന്റെ പൊന്നോ ചിരിച്ച് ചിരിച്ച് ചിരിച്ച് ചിരിച്ച് അവസാനം ഞാൻ മാക്സിമം ഷോർട്ടാക്കിയാണ് ഇപ്പൊ കേൾപ്പിച്ചത്. അങ്ങനെ വയനാട് കയറി ഷംജീനെയും ഹസ്ബൻഡ് ആയിട്ടുള്ള ആലപ്പുഴക്കാരനും എന്റെ ആകെ മൊത്തത്തിൽ ഇന്ന് ഒരു ഒരു പരിവാക്കി. ഞാൻ നല്ല തലവേദന എടുത്തിരിക്കുകയെന്ന്. എന്റെ ചിരിച്ചിട്ടാണോ തലവേദന കൂടിയോ അതോ തലവേദന പോയോ ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ആകെ ഫ്രീസ് അവസ്ഥയിലായിപ്പോയി. എനിവേ, ഞാനും പോയി ഒരു ചായ കുടിക്കട്ടെ. അതിനിടയിൽ ഷംജീനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടി ഐ സിയുടെ കുട്ടികൾ, അതായത് ടി ഐ സിയിൽ പഠിക്കുന്ന ഷംജീനയുടെ പ്രത്യേകിച്ചും പറയാൻ പറഞ്ഞു, മിസ് ഷമിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ച് കൊടുക്കണേന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിസ് ഷമിൻ്റെ ടി ഐ സിയിൽ നിന്നുള്ള അല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് എൻ്റെ വക ഒരു ബിഗ് ബിഗ് ബിഗ് ഹഗ് ആൻഡ് സോ മച്ച് ഓഫ് ലവ് ആൻഡ് ഓഫ് കോഴ്സ് നല്ല ബ്യൂട്ടിഫുൾ സോങ്. അതും ഇപ്പോൾ കേട്ട് നമ്മുടെ അനിരുദ്ധിൻ്റെ പാട്ട് എന്നെ കേൾപ്പിക്കുന്നു
5: കേട്ടോ.
0: ശേഷം മൈക്കിൾ ഫാത്തിമയിലെ ഈ ഒരു പാട്ടും കൂടി വെച്ച് തന്നിട്ട് എനിക്ക് ടച്ച് ബൈ ബൈ പറയേണ്ട സമയമായി. അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ്.

പഠിക്കാനായിട്ട് ദൈവമായിട്ടിട്ടിരുന്ന കാര്യങ്ങളൊക്കെയാണ്. സോ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു പർട്ടിക്കുലർ വിഷൻ, ഒരു പർട്ടിക്കുലർ പ്ലാൻ ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ് കയ്യിൽ ഇപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു എ പ്ലാൻ. അങ്ങനെ ഒരു പ്ലാനുമായിട്ടാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 4:09 ആകുമ്പോൾ ഇത് 9:17 ഈവനിങ്സിൻ്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. കഴിഞ്ഞ ദിവസം ഒരുപാട് വിഷസൊക്കെ ആയിട്ട് നമ്മുടെ ലിസ്ണേഴ്സ് അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെയുള്ള ബർത്ത്ഡേ വിഷും വെഡിങ് ആനിവേഴ്സറി വിഷും മറ്റ് സ്പെഷ്യൽ ഡേ വിഷസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും നിങ്ങളുടെ വിശേഷങ്ങളിൽ വെച്ച് തന്നെയാണ് ഞാൻ തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് മെസ്സേജസ് പോകുന്നോട്ടെ. 5000997 ബർത്ത്ഡേ വിഷാണെങ്കിലും വെഡിങ് ആനിവേഴ്സറി വിഷാണെങ്കിലും മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ആണെങ്കിലും ഒന്ന് അയച്ചു തുടങ്ങിക്കോളൂ. നമുക്ക് പ്രിയപ്പെട്ടവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു സ്പെഷ്യൽ ഈവനിങ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ ഡ്രൈവിൻ്റെ കൂട്ടത്തിൽ ഞാനും ജോയിൻ ചെയ്യുന്നു അലോങ് വിത്ത് എ ബ്യൂട്ടിഫുൾ സോങ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇച്ചിരി അടിച്ചുപൊളിപ്പാട്ടാണ്, കുറച്ചൊരു എനർജിക്ക് കമ്മിയായിട്ട് തോന്നുന്നുണ്ടോ? ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് എന്തായാലും നമ്മുടെ വീക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് എനർജി വേണമെന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു നിർബന്ധത്തിൽ ആ ഒരു അടിപൊളിപ്പാട്ടുമായിട്ട് ലെറ്റ്സ് ബിഗിൻ 9:17 ഈവനിങ്സ്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 9:04 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കൂട്ടുകൂടാം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ, 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: മെസ്സി, റൊണാൾഡോ, എംബാപ്പേ, ഹാലൻഡ്, ഡെംബെലെ, വിനീഷ്യസ് ജൂനിയർ, ലോകകപ്പിന്റെ ആവേശം വാനോളം. പോരാട്ടങ്ങളുടെ പോരാട്ടം അവസാനം ആ സുവർണ കിരീടം ആരുയർത്തും? വേൾഡ് കപ്പിന്റെ മുഴുവൻ അപ്ഡേറ്റുകളും കേൾക്കാം റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിലൂടെ. ഒപ്പം സോഷ്യൽ മീഡിയ കോൺടെസ്റ്റുകളിലൂടെ ഐഫോൺ സ്വന്തമാക്കാനും അവസരം. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar.
4: In association with
5: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted Dravidians partner.
6: Hi, I'm Muthumani. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Joy Alucas 917 Evenings presented by Joy Alucas World's Favorite Jeweler
1: powered by
2: Khattarine Arabic Mandiyude Best Destination Zamzam Mandi Mandi Madbi Madfood Madgood Thudangi Authentic Arabic Cuisine Rizhi Ariyam Call 4000-1707
1: in association with
3: Doha Bank
1: Make shopping more rewarding Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Once again, welcome back. Radio Suno 91.7 FM. 917 evenings in the time. Sandeep Anu Kude join cheyyunnu. Studio clockil samayam 5 mani kazhinja 16 minutum 43 secondum. ജൂൺ 29 ഇന്നത്തെ ദിവസത്തെ ആ ഒരു പ്രത്യേകതയിലേക്ക് ബിഫോർ ഐ ഗെറ്റ് ഇൻ ടു ദ മെസ്സേജസ് എനിക്കിത് ഇവിടെ ഒരുപാട് പേര് തന്നെ വിഷയാനുള്ള മെസ്സേജും ഗുഡ് ഈവനിങ് വിഷസൊക്കെ അയക്കുന്നുണ്ട് പക്ഷേ അതിലോട്ട് പോകുന്നതിന് മുന്നേ ശരിക്കും ഓരോ ദിവസവും ഓരോ പ്രത്യേകതകൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് അതൊക്കെ നമ്മളെ എല്ലാം അറിഞ്ഞിരുന്നില്ലെങ്കിൽ പോലും ഒരു വർഷത്തിലെ ഒരു ദിവസത്തെ പ്രത്യേകത അത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ അടുത്ത വർഷം വരുമ്പോൾ പിന്നെ ഒരു കാര്യമായിരിക്കും അറിയുന്നത് ചരിത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഹിസ്റ്ററി ഈസ് ബിക്കമിങ് ലാർജർ ആൻഡ് ലാർജർ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും അറിഞ്ഞിരിക്കണം ഈ ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് ഇന്ന് ഇന്റർനാഷണൽ മഡ് ഡേ ആണ് യെസ് ചെളി ദിനം അങ്ങനെ ചെളിക്കൊക്കെ ഒരു ദിനം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ മുമ്പത്തെ കാലത്ത് ചെളിയിലൊക്കെ വീണ് കളിച്ച് വീട്ടിലോട്ട് തിരിച്ചു വരുമ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള വഴക്കിന് കൈയും കണക്കും ഉണ്ടാവില്ല സോ അത്രയും അടിയൊക്കെ മേടിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ആ മണ്ണിൽ കളിക്കുന്നതും ചെളി കളിക്കുന്നതും ഒക്കെ ഒരു സുഖമാണ് ഡ്രസ്സിലും ചളി പുരളുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അതും പ്രത്യേകിച്ച് ഈ ഫുട്ബോൾ കളിക്കുന്നവർ ക്രിക്കറ്റ് കളിക്കുന്നവരൊക്കെ ആണെങ്കിൽ എസ്പെഷ്യലി മറിഞ്ഞായിരിക്കും വരുന്നത് വീട്ടിലേക്ക് ഇത് ഈ കോലത്തിൽ വീട്ടിൽ തിരിച്ചെത്തിയില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം എന്തോ മിസ്സിംഗ് തന്നെയാണ് അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഒരുപാട് നല്ല ഓർമ്മകൾ ശരിക്കും മണ്ണുമായിട്ട് ഒരു ബന്ധവും അതേപോലെ തന്നെ ലോകത്ത് എല്ലാ കുട്ടികളും അല്ലെങ്കിൽ മണ്ണിൽ കളിക്കുന്ന ആ ഓരോ ആൾക്കാരും ഒന്ന് തന്നെയാണ് സെയിമാണ് അവർക്ക് തമ്മിലുള്ള ആ ഒരു ഇക്വാളിറ്റി ഒക്കെ തന്നെ എല്ലാം തുല്യരാണ് എന്നുള്ളൊരു ഫീല് നമ്മളിലേക്ക് കൊണ്ടുവരാൻ കൂടി ഇങ്ങനത്തെ ഓരോ ദിവസങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ആ ഒരു ദിവസത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നതിലും കൂടുതൽ ഒരു പക്ഷേ ഈ ഒരു ടൈമിൽ നമ്മൾ ഒത്തിരി ഓർമ്മകളിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട 5000-917 ഇന്റർനാഷണൽ മഡ് ഡേ ആണ് June 29 ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നേരെ പോകുന്നത് ഒരു ബർത്ത്ഡേ വിഷിലേക്ക് ദ ബർത്ത്ഡേ വിഷസ് അറിയിച്ചേക്കുന്നത് ജഷീറാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് ജസ്നയ്ക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ് 18th ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ജസ്നയ്ക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് തന്നെ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ വിഷിംഗ് യു ആ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ

യെസ് ഹാപ്പി ബർത്ത്ഡേയുടെ ഇടയിൽ ആരാ അങ്ങനെ ഒരു ഒച്ച വെച്ചത്? ക്യാൻ യു പ്ലേ അടടാ മഴടാ സോങ്? പിന്നെന്താ പ്ലേ ചെയ്യാലോ, പിന്നെന്തിനാമത്തേ? ഐ വിൽ പ്ലേ ദ സോങ്. ഒരു സെക്കൻഡേ, ഒന്ന് തപ്പി നോക്കട്ടെ പാട്ടുണ്ടോ എന്നുള്ളത്. പാട്ടെന്തായാലും ഇവിടെ ഉണ്ട്, നമുക്ക് നോക്കാം നോക്കാം നോക്കാം. യെസ്, ആ പാട്ടിലേക്ക് എന്തായാലും തിരിച്ചു വരാം. ബട്ട് ദെൻ പയ്യ സിനിമയിലെ ആ ഒരു സോങ് പറഞ്ഞു പോയപ്പോഴും ഇതും ഒരു ട്രാവലിംഗ് ബേസ് ചെയ്ത് ഒരുപാട് ഓർമ്മകൾ കൊണ്ടുവരുന്ന ഒരു സിനിമ തന്നെയാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം ദാ മണ്ണിൽ കളിച്ച ഓർമ്മകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. 5000917 ജസ്റ്റിൻ്റെ ഗുഡ് ഈവനിങ് മെസ്സേജ് വന്നിട്ടുണ്ട്. കരീം ക ഗുഡ് ഈവനിങ് അയക്കുന്നു. വൈശാഖ് ഗുഡ് ഈവനിങ് വിഷസ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അജിത്തിൻ്റെ ഗുഡ് ഈവനിങ് വിഷസ്, റിയാസ് ഗുഡ് ഈവനിങ് ആൻഡ് ഓൾസോ ജോഷ്വ ഗുഡ് ഈവനിങ് പറയുന്നുണ്ട്. സുബേർ ഗുഡ് ഈവനിങ്. എല്ലാവർക്കും അടിപൊളി ഒരു വിഷസ്, ഗുഡ് ഈവനിങ് ടു എവ്രിബഡി ഹൂസ് ലിസ്ണിംഗ് ടു മീ റൈറ്റ് നൗ. മനോഹരമായ ട്രാക്ക് കമ്മിങ് അപ്പ്. ആ ഒരു സജഷൻ സോങ്ങിലേക്ക് തന്നെ അടടാ മഴടാ സോങ്.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: 917 evenings.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707
1: in association with
3: Doha Bank.
1: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: ലൈഫിൽ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്ന വ്യക്തികളായിരിക്കാം, ചിലപ്പോൾ നമ്മൾ പോയിരിക്കുന്ന സ്ഥലങ്ങളായിരിക്കാം, വീട്ടിൽ തന്നെയുള്ള ഒരു സ്പേസ് ആയിരിക്കാം. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളും നമുക്ക് സമാധാനം തരുന്ന ഒരുപാട് സംഭവങ്ങളുമുണ്ട്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ചെറിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളുടെ മെൻ്റൽ ഹെൽത്തിന് വളരെയധികം നല്ലതായിരിക്കില്ലേ? ആയിരിക്കില്ലേ? ആയിരിക്കും. ആയിരിക്കും എന്നുള്ള കാര്യത്തിന് സംശയമൊന്നും വേണ്ട കേട്ടോ. ദാ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സൂണോ 91.7 FM 917 ഈവനിങ്സിൻ്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 35 മിനിറ്റും 14 സെക്കൻഡും. അങ്ങനെ ദേ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസ് ഇങ്ങനെ വരുമ്പോൾ കബീർ ബ്രോ മെസ്സേജ് അയക്കുന്നു. കബീർ ജെ കെ എന്ന അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. ഒരു ബർത്ത്ഡേ വിഷസ് ആണ്. ഹാപ്പി ബർത്ത്ഡേ മിന്നു. മിന്നുവിന് വേണ്ടി ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ബർത്ത്ഡേ.

തീർച്ചയായിട്ടും ആ ഒരു ബർത്ത്ഡേ വിഷസ് ഇങ്ങനെ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഇസ് വേറെ ലെവൽ. നമ്മൾ ലൈഫിൽ ഒരു എക്സ്പെക്ടേഷനും ഇല്ല, എൻ്റെ ബർത്ത്ഡേക്ക് എന്നെ ആരും വിഷയമുണ്ട, എനിക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ കാണും കഴിഞ്ഞ വർഷം വിളിച്ചിട്ടുണ്ടെങ്കിൽ ദാ ഈ വർഷവും ആ ഒരു ബർത്ത്ഡേ വിഷനായിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ ഡേ വിഷനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒത്തിരി പേര് തന്നെയുണ്ട്. മുടക്കണ്ട, ആ ശീലം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ. സഞ്ജയ് ദേ ഗുഡ് ഈവനിങ് പറയുന്നുണ്ട്. ഹലോ സഞ്ജയ്, ഗുഡ് ഈവനിങ് വിഷസ് ടു യു ടു. സജിദ് ബിൻ യൂസഫ് എന്ന അക്കൗണ്ടിൽ നിന്നും നമുക്ക് ബർത്ത്ഡേ വിഷസ് അയച്ചിരിക്കുന്നത്. സഹോദരന് വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ബർത്ത്ഡേ വിഷ്, ഹാപ്പി ബർത്ത്ഡേ ആദിൽ, മൈ ഡിയറസ്റ്റ് യങ് ബ്രദർ ആദുമോൻ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ആദിൽ ദ ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

യെസ് ഹാപ്പി ബർത്ത് ഡേ വൺസ് അഗൈൻ. അപ്പൊ ഇന്ന് സ്പെഷ്യൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഒരു അടിപൊളി ദിവസം ഒരിക്കൽ കൂടി ഈവനിങ് ആശംസിക്കുകയാണ്. ഈവനിങ് ടൈം ഒരുപാട് മെമ്മറീസ് ഒക്കെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഈ ഒരു പാട്ടിന്റെ തുടക്കം കേൾക്കുമ്പോൾ വെരി ഫസ്റ്റ് മനസ്സിൽ വരുന്ന ഒരു ചായ കുടിക്കാനാണ്. സോ എൻ്റെ കൂടെ ചായ കുടിക്കാൻ ആരൊക്കെയുണ്ട്, എവിടെയാണ് ഇപ്പോൾ ഉള്ളത്, ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സ്പോട്ടിൻ്റെ ഫോട്ടോ ഒന്ന് അയക്കാനായിട്ട് മറക്കണ്ട. നിങ്ങളുടെ ആ ഒരു ഫേവറേറ്റ് ചായ് സ്പോട്ട് അതറിയാനായിട്ട് ഞാനും വെയിറ്റിംഗ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Kathos Happiness Frequency.
0: Today's Go Rate Update brought to you by Sky Jewelry.
2: സ്കൈ ജുവലേഴ്സിന്റെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് ഇനി അബുഹമൂർ സഫാരി മാളിലും ജൂലൈ 1 വൈകുന്നേരം 5 മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
3: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്: 18 carat gold 367.50 കത്തോറിയാൽ, 21 carat gold 425.50 കത്തോറിയാൽ, 22 carat gold 449 കത്തോറിയാൽ, 24 carat gold 487 കത്തോറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജുവലറി.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. സഫാരിയിൽ 10, 20, 30 തുടങ്ങിയതറിഞ്ഞ് നമ്മുടെ കസ്റ്റമർ ട്രോളിയുമായി മുന്നോട്ട് കുതിക്കുകയാണ്. നേരെ ഗ്രോസറി സെക്ഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അത് ട്രോളിയിലേക്ക് പാസ് ചെയ്യുന്നു, അവിടെ നിന്ന് നേരെ കോസ്മെറ്റിക് സെക്ഷനിലേക്ക്. വാട്ട് എ മൂവ്.
1: ഇനി ഖത്തർ ആവേശത്തോടെ ഷോപ്പ് ചെയ്യും, കാരണം സഫാരിയിൽ ജൂൺ 29 മുതൽ 10, 20, 30 ആരംഭിച്ചിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി, ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ്, ഫുഡ്വെയർ, ബാഗ്സ്, ഫാഷൻ ഐറ്റംസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഐടി തുടങ്ങി എല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. ഒപ്പം നറുക്കെടുപ്പിലൂടെ 30 ബെസ്റ്റ് ജൂൺ കാറുകൾ സ്വന്തമാക്കാനും അവസരം.
2: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
3: ഹായ്, ഞാൻ ജലജയാണ്.
4: കാട്ടുകുരുങ്ങി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ്.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine rizhi ariyam. Call 4000-1707.
1: In association with
3: Doha Bank.
1: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Once again, welcome back. Radio Suno 91.7 FM 917 Evenings in the Time. Sandeep Anu Kooda join cheyyunnu the studio clock. Samayam 5 mani kazhinja 46 minutum 7 secondum. Yet another beautiful evening. Chaim, gossipukalum okke aayittu nammude evening da ingane poikkondirikkana. Gossip adikkatha pinne officeilum ee paranja pole aarengil undavo alle Sajith bro de namukku aa oru spotum kaaryangalum okke parayunnunda. And also ottiri peru thanne avaru nikkuna spotukalde oru kaaryangal ingane mention cheythu povumbo nammude Sajith bin Yusuf parayunnathu ingeneyana T20 cafeteria old Salatha road laana njan ullathu Bashir Omusheri undakkunna nalla podichaya with a nice spicy cutlet and friends to gossip daily work update. Aha, andas ennaanu parayunnathu
6: ningale ammai vidalami
5: വിടലൊന്നും അല്ല കേട്ടോ. പക്ഷേ ഈ പറഞ്ഞ പോലെ സജിത് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് അങ്ങനെ ഒരു ചായയും ഈ പറഞ്ഞ പോലെ ഒരു കട്ലറ്റോ വഴമ്പുരിയോ ഒക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റും മനസ്സിന് നിറവ് എന്നൊക്കെ പറയുന്ന വേറൊരു ലെവല് തന്നെയാണ്. ഇപ്പം ആ ഒത്തിരി ഫോട്ടോസ് എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല ഫോട്ടോസ്, പക്ഷേ എങ്കിൽ പോലും ഒരുപാട് പേര് തന്നെ ആ ഫോട്ടോസ് ഫ്രണ്ട്സുമായിട്ട് അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് ഫോട്ടോസ് വിടുന്ന, ഐ മീൻ ഫുഡ് കഴിക്കുന്നതും ചായ കുടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഫോട്ടോസ് വന്നുകൊണ്ടിരിക്കുന്നു. റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിന് തോന്നുമ്പോൾ നമ്മൾ അങ്ങ് ചെയ്യുക. അതിപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുകയാണെങ്കിലും ഫാമിലിയുടെ കൂടെ പോവുകയാണെങ്കിലും ഈ ഒരു ടൈമിൽ ഒരു ചായ കുടിക്കാനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ യെസ് ഓഫ് കോഴ്സ് അവരെയും കൊണ്ട് കുറച്ച് നേരം കുറച്ചധിക നേരം നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വീട്ടിലിരുന്നുള്ള സ്പേസിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോൾ ഒരുപാട് ബ്രീത്ത് ചെയ്യാനുള്ള സ്പേസ് കിട്ടും. ആ ഒരു സ്പേസിൽ നിന്നാവട്ടെ ഇന്നത്തെ ഈവനിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്. സുപ്പുറത്തൊക്കെ പോകാത്തവർ പെട്ടെന്ന് വർക്കിൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ മാറ്റാനായിട്ട് ഒന്ന് ഉഷാറായി പെട്ടെന്നൊന്ന് ഫ്രഷ് ആയിട്ട് ഒരു ചായ കുടിക്കാനായിട്ട് ഫാമിലിയാണോ ഫ്രണ്ട്സ് ആണോ ആരാണ് നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻ വിളിക്കാനുള്ളത്, പെട്ടെന്ന് വിളിച്ചുകൊണ്ട് കാറിൽ കയറ്റി നേരെ ഒരു ചായ് സ്പോട്ടിലേക്ക് പോയിക്കോളൂ. ആൻഡ് ഇഫ് പോസിബിൾ ആ ഒരു ഫോട്ടോ ഒന്ന് അയക്കാനായിട്ട് പറയണ്ട. 5000-9917 ഇന്നത്തെ ചായ വിശേഷങ്ങളുടെ കൂടെ ഞാനും കൂടിയുണ്ട്. ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മദീനത്ത് ഖലീഫ സൗത്തിലേക്ക് ഇനി ഷോപ്പിംഗിന്റെ ആറാം തമ്പുരാന്റെ വരവ്. ഷോപ്പിംഗ് വിസ്മയമൊരുക്കാൻ മർസ
1: ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് മദീനത്ത് ഖലീഫ സൗത്തിൽ ഏറ്റവും പുതിയ ഓഫറുകളും ഫ്രഷ് ഉൽപ്പന്നങ്ങളുമായി മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി മദീനത്ത് ഖലീഫ സൗത്തിൽ ജൂലൈ 2 4 മണിക്ക് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
0: ഷോപ്പിംഗിന്റെ ആഘോഷ പൂരത്തിനായി കാത്തിരിക്കൂ. മർസ, ബി ഫ്രഷ്, ബി യു.
2: വാട്ടർ ബിൽ. Stay hydrated and stay tuned.
3: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
4: Brought to you by
5: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
6: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
7: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണം

യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദർ ഇസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ജി സി സിയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.

0: on 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine. Call 4000-1707.
2: In association with
3: Doha Bank.
2: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome, welcome, once again, welcome back to Radio Suno 91.7 FM 917 Evenings in a Time. Sandeep Anu, Kude Ola, the studio clock, Samaya Maramani Kanya, 2 minutum 42 seconds. Yet another beautiful evening. The chai ekku kudicha ellarum usharaayitte enge photos friendsu aayittu poonendeyum family aayittokke poi chai kudikkunnende photos ingane vannondirikkumbo thirchayittum idonum personally nammal ingane sookshikkenda kaariyalla oru pakshe namukku aa cherish cheyanulla moment angade cherish cheythu kondu poyenda thanneyanu. No matter what exactly you are and where exactly you are, ee oru time il namukku undaakkan pattuna beautiful conversations, aa oru conversation de bhagamaayittu chindikkendathayittulla nammal chindichu poguna oru baadu futuristic aayittulla കാര്യങ്ങളും ഉണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു ടൈമിൽ ഒരു ചെറിയ അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുകയാണ്. ദ മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട് പറഞ്ഞിരിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് സെയിലിംഗ് ആൻഡ് ഓൾസോ ഈ പറഞ്ഞ പോലെ മാട്ടി ടൈം ആക്ടിവിറ്റീസ് ഒക്കെ ജൂൺ 29 തീയതി തൊട്ട്, അതായത് ഇന്ന് മുതൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. Which actually gives clash of നമ്മുടെ പ്ലാൻസും കാര്യങ്ങളും ഒക്കെ തന്നെ. ഒരുപാട് പേര് ഈ സെയിൽ ചെയ്ത് പോകുന്നവരുണ്ട്. അത് ബേസ് ചെയ്ത് തന്നെ ഒരുപാട്

അപ്പൊ ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് ഈ ഒരു ടൈമിൽ എത്തിക്കുമ്പോൾ ദിസ് ഇസ് 917 ഈവനിംഗ് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 10 മിനിറ്റും 44 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. മദീനത്ത് ഖലീഫ സൗത്തിലേക്ക് ഇനി ഷോപ്പിംഗിന്റെ ആറാം തമ്പുരാന്റെ വരവ്. ഷോപ്പിംഗ് വിസ്മയമൊരുക്കാൻ മർസ
1: ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് മദീനത്ത് ഖലീഫ സൗത്തിൽ ഏറ്റവും പുതിയ ഓഫറുകളും ഫ്രഷ് ഉൽപ്പന്നങ്ങളുമായി മർസ ഹൈപ്പർ മാർക്കറ്റിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി മദീനത്ത് ഖലീഫ സൗത്തിൽ ജൂലൈ 2-4 നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
0: ഷോപ്പിംഗിന്റെ ആഘോഷ പൂരത്തിനായി കാത്തിരിക്കൂ. മർസ, ബി ഫ്രഷ്, ബി യു.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
0: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ മെഡിക്കൽ സെന്റർ.
3: ഹായ്, ഞാൻ കൈലാസ് മേനോൻ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million reals.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
2: 917 evenings.
3: Welcome once again back to Radio Suno 91.7 FM. ഇല്ലത് 917 ഇവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. June 29 തിങ്കളാഴ്ച ദിവസം സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 26 മിനിറ്റും 46 സെക്കൻഡും. ഒരുപാട് പേര് തന്നെ ചായക്കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ കൊച്ചു വർത്തമാനങ്ങളും കുറേയേറെ പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ടൈമിൽ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു അപ്ഡേറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ആ ഒരു സെയിലിംഗ് കംപ്ലീറ്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇന്നത്തെ വെതർ അപ്ഡേറ്റ് കൂടി എത്തുന്നു. ഖത്തർ മെട്രോളജി ഡിപ്പാർട്ട്മെൻ്റാണ് ആ ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നത്. സോ ഇന്ന് രാത്രി കമ്പാരിറ്റീവ്ലി കുറച്ചധികം ചൂട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. റിലേറ്റീവ്ലി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു ചൂടിനെക്കാട്ടിൽ അല്പം കൂടുതലായിരിക്കും. അതുകൊണ്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങാനുള്ള പ്ലാൻസ് രാത്രിയിൽ നമുക്ക് ഒഴിവാക്കാൻ ചില ദിവസങ്ങളിൽ തോന്നാറുണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കുക. അല്ലാന്നുണ്ടെങ്കിലും നമുക്ക് പുറത്ത് ഇറങ്ങാൻ ബോഡി ഹൈഡ്രേറ്റഡ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ക്ഷീണം കാര്യങ്ങളൊന്നും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്ത് തന്നെ തോന്നിയാലും നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. സ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഹെൽത്ത്, അത് വെള്ളം കുടിക്കാനായിട്ട് 15-20 മിനിറ്റ്സ് ആ ഒരു ടൈമിൻ്റെ ഇടയിൽ തന്നെ വാട്ടർ ബെൽ ഇടയ്ക്കിടയ്ക്ക് തരുന്നുണ്ട്. ബട്ട് ദാ ഈ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് സൂചിപ്പിച്ച് പോകുമ്പോൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ദാറ്റ് വെള്ളം കുടിക്കാനായിട്ട് ആരും മറന്നു പോകരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. അങ്ങനെ ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ആരോഗ്യം സൂക്ഷിക്കേണ്ടത് നമ്മുടെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഫാമിലിയുടെ മാത്രമല്ല, സോ വീട്ടിലെ ഫാമിലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ടേക്ക് കെയർ ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടാവും. എങ്കിൽ പോലും ഒറ്റയ്ക്ക് നിൽക്കുന്ന ബാച്ചിലേഴ്സിനൊക്കെ തന്നെ ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് തന്നെ വരേണ്ടതാണ്. ഓർമ്മപ്പെടുത്തലോടുകൂടി ദ മനോഹരമായ മറ്റൊരു ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. ആൻഡ് ഐ ബി ബാക്ക് വെരി സൂൺ. ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഗെയിം അപ്ഡേറ്റ് പറയാനുണ്ട്. ആ ഒരു മാച്ച് അപ്ഡേറ്റുമായി തിരിച്ചെത്തുന്നതായിരിക്കും. ഇപ്പോൾ ഒരു വണ്ടർഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ
1: ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമന്മാർ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: to Radio Suno 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Suno.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: ഹലോ എവറിവൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാൻ റഹ്മാൻ.
6: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
1: in association with
3: Doha Bank.
1: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome back once again, Radio Sun 91.7 FM 917 Evenings in the time aana Sandeep aanu koodi ullathu studio clock il samayam 6 mani kazhinja 45 minute um oru second um ee oru time il valare important aayittulla santoshulla oru news like aanu nammal povunnathu sherikkum parnju kazhinjal nammalde oru season okke ingane avasaanikkan munpu allengi oru season base cheedittulla exhibitions okke nammal ingane wait cheedirikkunna samayam kazhinja divasam oru vaadu exhibitions ne pettittum Qatar la evidekke aanu namukku visit cheyan pattunna sthalangal ee oru time il സ്പെഷ്യലി ഇൻഡോർ ആയിട്ടുള്ള ഇവൻസ് ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് സന്തോഷം തരുന്ന ഒരു കാര്യം, വിസിറ്റേഴ്സ് അത്ര മാത്രം വന്നു എന്ന് മാത്രമല്ല, ഈ സൂഖ് വാക്കഫ് ഏരിയ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, കുറച്ച് ദിവസമൊന്നും പറയാനില്ല, ഏകദേശം ഒരു രണ്ട് ദിവസം മുന്നേ വരെ നമ്മൾ നോക്കിയിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് ആൾക്കാരും സ്പെഷ്യലി ഫാമിലീസൊക്കെ വരുന്നുണ്ടായിരുന്നു ടു വിസിറ്റ് ദ മാംഗോ ഫെസ്റ്റിവൽ. അങ്ങനെ ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവൽ ഹാസ് മാർക്ക്ഡ് എ ട്രെമെൻഡസ് ചേഞ്ച്. ആദ്യത്തെ എഡിഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, എല്ലാ കമ്പാരിസൺസും അങ്ങനെയല്ലേ നടക്കുന്നത്, അപ്പോൾ ആദ്യത്തെ ആ ഒരു എഡിഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് സെയിൽസിൽ തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഏകദേശം 187,000 കിലോ മാങ്ങകൾ ആണ് വിറ്റഴിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? എന്നത് ആ റെക്കോർഡ്സൊക്കെ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സൂക്ക് വാക്കിഫിലെ ഈസ്റ്റേൺ സ്ക്വയറിൽ നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു മാംഗോ ഫെസ്റ്റിവൽ June 18 to 27 വരെ ഉണ്ടായിരുന്നു. എന്തായാലും ഇനി ഈ ഒരു വർഷം നമുക്ക് ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ദെൻ യെസ്, നെക്സ്റ്റ് ഇയർ നെക്സ്റ്റ് എഡിഷനൊക്കെ വരുന്നവരെ കാത്തിരിക്കണം. ആൻഡ് ഒരുപാട് എക്സിബിഷൻസ് വരാനുണ്ട്. ഓഫ് കോഴ്സ് മാംഗോ എക്സിബിഷൻസ് നമുക്കറിയാം, ഇനി മറ്റൊരു എക്സിബിഷൻ പാകിസ്ഥാനി മാംഗോ എക്സിബിഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലോട്ട് വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇന്ത്യൻ മാംഗോ എക്സിബിഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഫെസ്റ്റിവൽ മിസ്സൗട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരുന്ന ഇതേപോലുള്ള ഇവൻസുകൾ അറ്റൻഡ് ചെയ്ത് നോക്കണം. ആ നാട്ടിലെ മാങ്ങയല്ലേ നമുക്കറിയാമല്ലോ എന്നുള്ള രീതിയിൽ വിടണ്ട. ഇവിടെ ഒരു വേറെ ലെവലാണ് വൈബൊക്കെ എന്ന് പറയുന്നത്, വേറൊരു സെറ്റപ്പ് തന്നെയാണ്. അതൊക്കെ പോയി കാണണമെന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു മധുരം ഇരട്ടിയായിരിക്കും. അങ്ങനെയുള്ള മെമ്മറീസ് കൂടി ഉണ്ടാക്കിയെടുക്കാൻ ഇതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോവാം. അപ്പോൾ ഫാമിലി നാട്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡോണ്ട് ജസ്റ്റ് സെറ്റ് ഇൻസൈഡ് ദ റൂം, ഗോ ഔട്ട്. ഇതേപോലുള്ള എല്ലാ ഇവൻറ്റുകളും തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് എൻട്രി ഉള്ള ഒത്തിരി ഇവൻറ്റ്സ് ഉണ്ട്. അവിടെയൊക്കെ പോയിട്ട് അതല്ല ഇനി പേ ചെയ്യണമെങ്കിൽ പോലും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകണമെന്നില്ല. നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സംഭവങ്ങൾ ഒരുപാട് തന്നെ ഖത്തറിൽ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. ഇതേപോലെ റെക്കോർഡ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഇവൻറ്റ്സുകൾ വരുമ്പോൾ ഡോണ്ട് മിസ് ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് സന്ദീപ് ആണ് കൂടെ ഉള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: Water bill. Stay hydrated and stay tuned.
2: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
3: Brought to you by.
4: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
5: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
6: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million റിയാൽസും.
7: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
6: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
7: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
8: 917 evenings.

യെസ്, അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗൈൻ. നോട്ട് ജസ്റ്റ് ബർത്ത്ഡേ, എല്ലാ സെലിബ്രേഷൻസും ദേ ഇന്ന് ഈവനിങ് സ്പെഷ്യൽ ആക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഒരു അടിപൊളി വിഷസ് നേരുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നൈറ്റ് ടൈം വി ഹാവ് ഗോട്ട് പ്ലാൻസ്. ചിലപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പ്ലാൻ ആയിരിക്കാം. ഫുഡ് വീട്ടിലുണ്ടാക്കി കുക്ക് ചെയ്ത് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ചുറ്റും ഇരുന്ന് കഴിക്കുന്ന ഒരു സുഖം വേറൊരു ലെവലാണ്. അതോ പുറത്തു പോയി എല്ലാവരുടെ കൂടെ ഇരുന്ന് ആ ടേബിളിന് ചുറ്റും കഥയൊക്കെ പറഞ്ഞ് കഴിക്കുന്ന ഒരാളാണോ നിങ്ങൾ? ഏതായിരിക്കും, വാട്ട് വുഡ് യു പ്രിഫർ? റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് ഒരു ടേബിളിൻ്റെ ചുറ്റും കഴിക്കാനാണോ, അതോ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം എല്ലാവരും കൂടെ ആ താഴത്തിരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? എന്താണ് നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ഫേവറേറ്റ് പേഴ്സണൽ ലൈക്കിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് നിന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. രണ്ടിനെയും പറ്റിയിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് പറയാനുണ്ട്. ആ ഒരു അപ്ഡേറ്റിലേക്ക് നമുക്ക് വരാം. ഇപ്പോൾ ദാ ബ്യൂട്ടിഫുൾ ഒരു ട്രാക്ക്, ആ കാര്യം ഒന്ന് ആലോചിച്ചെടുക്കാനായിട്ട് ഒരു വണ്ടർഫുൾ ട്രാക്ക് കൂടി തരികയാണ്. സോ വാട്ട് കൈൻഡ് ഓഫ് എ പേഴ്സൺ ആർ യു? ടേബിളിൻ്റെ മുകളിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് ഫ്രണ്ട്സുമായിട്ടിരുന്ന് ഫുഡ് കഴിക്കാനാണോ ഇഷ്ടം, അതോ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് എല്ലാം കൂടി ചൂടായിട്ട് എടുത്ത് നിലത്ത് കൊണ്ടുവച്ച് ചുറ്റും കഥയൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കാനാണോ ഇഷ്ടം? രണ്ടിഷ്ടങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ്? ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. 500000.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 9:04 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫോൺ, മദ്ഗൂത്ത്.

0: Radio Suno. 91.7 FM. Radio
1: Suno. Qatar's happiness frequency.
2: Radio Suno.
3: ഈ വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
3: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
7: ഹായ്, ഞാൻ മണിയമ്പിള രാജു.
8: മല മല മല കുഞ്ഞിന്റെ പേര് മല.
9: യു ആർ ലിസണിംഗ് ടു
7: റേഡിയോ സിനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
0: 917 ഈവനിംഗ്സ്.
10: Joy Alukas 917 evenings
11: presented by Joy Alukas, world's favorite jeweler,
0: powered by
12: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam. Call 4001707.
13: In association with
14: Doha Bank,
13: make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
11: And
15: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
16: Welcome, welcome once again. Welcome back to Radio Suno 91.7 FM. 917 evenings in the time. Aanu Sandeep aanu koodiya ullathu. Studio clockil samayam 7 mani kazhinja 22 minute. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേർക്ക് എന്നെ ഓർമ്മകൾ ഇങ്ങനെ ട്രിഗർ ചെയ്തിട്ടാണ് പോയത് എന്നുള്ളത് ഓൾമോസ്റ്റ് എനിക്കിവിടെ മെസ്സേജസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ജോഷുവ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്, പക്ഷേ അത് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാവുമ്പോൾ ഗുണവും രുചിയും സംസാരവും അതേപോലെ തന്നെ ഓർമ്മകളും ഒക്കെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ജോഷുവ മാത്രമല്ല, ഒരുപാട് പേര് ഇത് ഈ മെസ്സേജ് അയക്കുന്നുണ്ട്. രവിയുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, അഖിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. വൈശാഖ് പറയുന്നു, ഒരുമിച്ചെടുത്ത് കൂട്ടുകാരുടെ കൂടെ വീട്ടിലിരുന്ന് കഴിക്കുന്നതാണ് ഇഷ്ടം. മുമ്പ് വീട്ടിലുള്ളപ്പോൾ അമ്മ ഫുഡ് ഉണ്ടാക്കി തരുമ്പോൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കഴിക്കാൻ ഒരു പ്ലേറ്റേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ആ പ്ലേറ്റിൽ കൊണ്ടുവരുന്നത് ഏത് വഴി കൂടെ പോകുമെന്ന് അറിയില്ല. ചിലപ്പോൾ ഉണ്ടാക്കി വെക്കുന്ന പാത്രമായിരിക്കാം, വേറൊരു പാത്രം എടുക്കാൻ അമ്മ അടുക്കളയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇതൊക്കെ കംപ്ലീറ്റും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ വൈശാഖിൻ്റെ മെസ്സേജ് വന്നേക്കുന്നത്. അബിദും അതേപോലെ തന്നെയാണ് പറഞ്ഞേക്കുന്നത്, എല്ലാവരുടെയും കൂടെ ഒരു തളികയിൽ, അതായത് വലിയ പാത്രത്തിൽ നിന്ന് ഇരുന്ന് കഴിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അബിത്തിന്റെ മെസ്സേജ്. അങ്ങനെ തന്നെ ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ഫേവറേറ്റ് ആണല്ലേ. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നമ്മളെ ഓർമ്മയിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും നമ്മളുടെ പലപ്പോഴായിട്ടുള്ള ഒരു ഡയറ്റും ഫുഡ് ഹാബിറ്റും ഒക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മാറ്റം ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ, ഒരു പക്ഷേ ഓഫീസിൽ അല്ലാന്നുണ്ടെങ്കിൽ കോളേജിലൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് തന്നെ നമ്മുടെ ആ ഒരു വെയിറ്റ് മാനേജ്മെൻറ്റ് നന്നായിട്ട് നടന്നു. അത് കഴിഞ്ഞിട്ടാണ് ഓഫീസിൽ പോകുന്ന സമയത്ത് ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ഈവൻ ദോ ഡയറ്റിലാണെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് ആ ഒരു വെയിറ്റ് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് ടൈം യു ഷെയർ ഫ്രം എ പ്ലേറ്റ്. ശരിക്കും ഒരാൾ ഫുഡ് കൊണ്ടുവന്ന് അതേ പ്ലേറ്റിൽ നിന്ന് കഴിച്ചു പോകുമ്പോൾ പോർഷൻ ഒത്തിരി നമ്മൾ കുറവായിരിക്കും കഴിക്കുന്നത്. നോ മാറ്റർ എക്സാക്ട്ലി വാട്ട് യു ടേക്ക്, കാർബോഹൈഡ്രേറ്റ്സോ ചോറോ എന്താന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാം, ബട്ട് ദ ഓൺലി തിങ് ഇസ് ദാറ്റ് ആ ഒരു പോർഷൻ കൺട്രോൾ നമ്മൾ അറിയാണ്ട് തന്നെ കോൺവെർസേഷനിലും അതേപോലെ തന്നെ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ വരുന്ന ആ ഒരു എളുപ്പം അല്ലെങ്കിൽ ആ ഒരു പെട്ടെന്നുള്ള കഴിപ്പില്ലേ, ശരിക്കും പറഞ്ഞാൽ ആ ഒരു സംഭവം നമുക്ക് വളരെയധികം കുറച്ച് ക്വാണ്ടിറ്റി, വേണ്ട ക്വാണ്ടിറ്റി വിശപ്പ് അധികം ഇല്ലാണ്ട് നമ്മൾ യൂഷ്വലി ഫോളോ ചെയ്ത് വരുന്ന പാറ്റേൺസിൽ നിന്ന് മാറുമ്പോൾ വ്യത്യാസമൊക്കെ ഉണ്ടാവും, നമുക്ക് വയറ് നിറയാണ്ട് ഒക്കെ പോലെ തോന്നുമായിരിക്കും. പക്ഷെ എന്തൊക്കെ തന്നെയാണെങ്കിലും ആ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു എഫേർട്ട്ലെസ് ആയിട്ടുള്ള പോർഷൻ കൺട്രോളാണ് ഇപ്പോൾ ദേ എല്ലാവരും ട്രെൻഡിങ്ങിൽ കൊണ്ടുവന്നേക്കുന്ന ഒരു സംഭവം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പഴയ കാലത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു അവസരമാണ്. മേ ബി ഓഫീസിലൊക്കെ പോകാൻ പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇലയിൽ ഇങ്ങനെ ചോറൊക്കെ മടക്കി കൊണ്ടുപോയിരുന്ന കാലം ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് ഓൾവേസ് എ സോഷ്യൽ ബോണ്ടിങ്. നമ്മളറിയാണ്ട് തന്നെ ഉണ്ടാക്കുന്ന ആ ഒരു സോഷ്യൽ ബോണ്ടിങ് ശരിക്കും വലുത് തന്നെയാണ്. അങ്ങനെ വലിയ വലിയ ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. പഴയൊരു ഓർമ്മയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ കാര്യം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. ഉച്ചയ്ക്ക് മാത്രമല്ല രാത്രിയിലും ഇത് ശീലിക്കാം കേട്ടോ. സോ ഇന്ന് രാത്രി നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ അങ്ങനെ ഒരു പ്ലേറ്റിലിരുന്ന് കഴിക്കാനുള്ള പ്ലാൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലാൻ ഇപ്പോൾ തുടങ്ങിക്കോളൂ. ദാ ഒരു വണ്ടർഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ 917 ഈവനിങ് സന്ദീപ് ആണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on
1: Urido TV channel number 911
3: ee vacation സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
4: മദീനത് ഖലീഫ സൗത്തിലേക്ക് ഇനി ഷോപ്പിംഗിന്റെ ആറാം തമ്പുരാന്റെ വരവ്. ഷോപ്പിംഗ് വിസ്മയമൊരുക്കാൻ മർസ
5: ഹൈപ്പർമാർക്കറ്റിന്റെ പുതിയ ബ്രാഞ്ച് മദീനത് ഖലീഫ സൗത്തിൽ ഏറ്റവും പുതിയ ഓഫറുകളും ഫ്രഷ് ഉൽപ്പന്നങ്ങളുമായി മർസ ഹൈപ്പർമാർക്കറ്റിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി മദീനത് ഖലീഫ സൗത്തിൽ ജൂലൈ 2 4 മണിക്ക് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
4: ഷോപ്പിംഗിന്റെ ആഘോഷ പൂരത്തിനായി കാത്തിരിക്കൂ. മർസ, ബി ഫ്രഷ്, ബി യു.
6: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
7: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
8: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: 91.7 FM.
1: Qatar's happiness frequency.
2: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
7: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
8: ബ്രോട്ട് ടു യു ബൈ
9: 2 പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
10: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
11: ഹായ്, ഞാൻ ഹരിശ്രീ അശോകൻ.
12: യു ആർ ലിസണിംഗ് ടു
11: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.
13: 917 evenings.

0: ഉദിത് നാരായൺ പാടിയ ഒരു വണ്ടർഫുൾ ട്രാക്കാണ് ഇത് ആ കേട്ടുകൊണ്ടിരുന്നത്. ചില ഹിന്ദി ക്ലാസിക്സ് ഒരു രക്ഷയില്ല, അതിൻ്റെ കൂടെ ഇങ്ങനെ പാടി വേറെ ലെവലിൽ നമ്മൾ ചിന്തകളൊക്കെ പോയിട്ട് ചില സിനിമകളായിരിക്കും ചിലപ്പോൾ നമ്മുടെ റെഫറൻസിൽ വന്നു പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഡൽഹി കണക്ഷൻ നോർത്തിലോട്ടൊക്കെ പോയിട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ ബാംഗ്ലൂർ സൈഡ് പോയിട്ടുള്ളവരുണ്ടെങ്കിലും ചെറിയ രീതിയിൽ ഈ പാട്ടൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെ ഇത് ആ കണക്ഷൻസ് ഒക്കെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് സന്ദീപ് ആണ് കൂടെ ഉള്ളത് ഓൺ 917 ഈവനിങ്സ് June 29. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ് ടൈം നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ലൈഫിലെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള മെമ്മറീസ് തന്നെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കറണ്ട് അപ്ഡേറ്റ്സിലേക്ക് പോകേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ വെൽക്കമിംഗ് ബാക്ക് വൺസ് അഗൈൻ ടു 917 ഈവനിങ് സന്ദീപ് ആണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. And at this point of time, current update എന്ന് പറയുമ്പോൾ എല്ലാവരും ദാ ഒരു 15 അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിയാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. Why? Because
1: let's play football. Football Mania. Every goal, every match, every moment of the FIFA World Cup 2026 brought to you by Valvoline by Aramco, the original motor oil, proud supporter of the FIFA World Cup 2026 and fans everywhere. Visit Valvoline Quick Service, Salwa Road, Qatar. In association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. City Exchange, your trusted remittance partner.
0: ഓഫ് കോഴ്സ് മത്സരങ്ങൾ ഇങ്ങനെ പിരിമുറുക്കി പിരിമുറുക്കി നമ്മളുടെ ആ ഒരു ശ്വാസം ഇങ്ങനെ നിലയ്ക്കാൻ എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവരുന്നുണ്ട് പല ഗെയിംസും. ഓഫ് കോഴ്സ് ദ നോക്കൗട്ട് മത്സരങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രണ്ട് മത്സരങ്ങൾ വി ആർ വെയിറ്റിംഗ് ഫോർ റൗണ്ട് 32 മത്സരങ്ങൾ തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. 8 ആരംഭിക്കുന്ന ബ്രസീൽ ജപ്പാൻ മത്സരം. സോ ബ്രസീൽ ഫാൻസ് ആൻഡ് ഓൾസോ ജപ്പാൻ ഫാൻസ് എവിടെയാണ് നിങ്ങൾ? ചെറിയൊരു ഹായ് ഒക്കെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ 5000917. ബ്രസീൽ ഫാൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് അറിയട്ടെ. പലപ്പോഴും നമ്മൾ അർജന്റീന പോർച്ചുഗൽ അങ്ങനെ കുറച്ച് വളരെ ചുരുക്കം സ്ഥലങ്ങൾ മാത്രമാണ് ഫാൻസുകളെ കണ്ടിട്ടുള്ളത്. ബട്ട് എവിടെ ബ്രസീൽ ഫാൻസ് ഒക്കെ പോന്നോട്ടെ ഇങ്ങോട്ട്. ഈ ഒരു വേൾഡ് കപ്പിൽ ആർക്കാണ് ചാൻസ് ഉള്ളത് വിൻ ചെയ്യാൻ എന്നുള്ള ആ ഒരു പ്രഡിക്ഷനും കാര്യങ്ങളും ഒക്കെ തന്നെ വരേണ്ടതായിട്ടുണ്ട്. ലെറ്റ്സ് ഓൾ വെയിറ്റ്. ശരിക്കും നോക്കൗട്ട് മത്സരങ്ങളിൽ തന്നെ ഭയങ്കര ടഫായിട്ടുള്ള കോമ്പറ്റീഷൻ നമ്മൾ കണ്ടു. ഇന്നത്തെ രണ്ടാമത്തെ മത്സരം നടക്കുന്നത് കത്ത ടൈമിംഗ് 11:30 കേട്ടോ. ജർമ്മനി ആൻഡ് പരഗ്വേ. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ വെരി ക്രൂഷ്യൽ മാച്ച് ഫോർ ബോത്ത് ദ ടീംസ്. വൈ? ബിക്കോസ് അവരുടെ ഒരു നോക്കൗട്ട് ആണ്. നോക്കൗട്ടിൽ ആരാണ് എത്താൻ പോകുന്നതെന്ന് അറിയാനായിട്ട് വി വിൽ ഹാവ് ടു വെയിറ്റ്. ജർമ്മനി ആൻഡ് പരഗ്വേയിൽ ഇന്ന് രാത്രിയോടുകൂടി നോക്കൗട്ട് മത്സരത്തിൽ ആ മാച്ചിലേക്ക് അല്ലെങ്കിൽ നോക്കൗട്ട് കഴിഞ്ഞ് ആരാണ് എത്താൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയാനായിട്ട് പറ്റും. ആൻഡ് ബ്രസീൽ വേഴ്സസ് ജപ്പാൻ 8 തന്നെ ആരംഭിക്കും. അതിന് വേണ്ടിയിട്ട് ഞാനും ഇവിടെ വെയിറ്റിംഗ് ആണ്. ഇവിടെയൊക്കെ ഒച്ച ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും ബ്രസീൽ ഫാൻസ് ആയിരിക്കും. യെസ് നജീബ് ബ്രോ മെസ്സേജ് ഓൾറെഡി അയച്ചിട്ടുണ്ട്. ഒരുപാട് പേരുടെ മെസ്സേജ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഡെവിൻ്റെ മെസ്സേജ് വന്നു. മുഹമ്മദ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജസ്ലിൻ, ഓക്കെ, ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല, ബ്രസീലിൻ്റെ ഫാൻസ് കുറച്ച് കൂടുതൽ തന്നെയാണ്. കെ ജെ മെസ്സേജ് അയക്കുന്നു. അജിത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ശ്രീകല, ഓഹോ, ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ഫേവറേറ്റ് ടീംസിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് വിട്ടുപോകണ്ട. പലയിടത്തും ലൈവ് മാച്ചസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ആ ഒരു അപ്ഡേറ്റുമായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. ഇപ്പോൾ ഒരു വണ്ടർഫുൾ ട്രാക്ക് ദാസേട്ടിൻ്റെ സൗണ്ട് കേൾക്കാൻ തോന്നുന്നുണ്ടോ?

0: കുഞ്ഞു വചനങ്ങളിലൂടെ. പൂവാടിയിലെ പുഷ്പങ്ങളാണ് കുരുന്നുകൾ, അവരോട് കരുണ കാണിക്കുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
1: In association with
3: Doha Bank,
1: make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Once again, welcome back. Radio Sono 91.7 FM 917 Evenings at a time. Sandeep Aana kude join cheyyunnathu. Studio clock il samayam 8 mani kazhinja 6 minute 33 secondum. Another വണ്ടർഫുൾ ആയിട്ടുള്ള ഈവനിങ് ആ ഒരു നൈറ്റ് ടൈമിലേക്ക് നമ്മളിങ്ങനെ കടക്കുകയാണ്. ഒത്തിരി പ്ലാനിങ്സ് ഒക്കെ ഷട്ട് ഡൗൺ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഇനി പുതിയൊരു മാസത്തിലേക്ക് കടക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ പ്ലാനിങ് ഒക്കെ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് ആ ഒരു വരുന്ന മന്ത് വളരെ സിമ്പിളായിട്ട് തോന്നുള്ളൂ. ഇപ്പോഴേ തുടങ്ങി വെച്ചോളൂ കേട്ടോ. ചെറിയ പ്ലാനിങ്സും പർച്ചേസ് ചെയ്യാനുള്ള ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ, സ്പെഷ്യലി സമ്മർ ടൈം, ആ ഒരു ടൈമൊക്കെ ചേഞ്ച് ചെയ്ത് സമ്മർ ഒരു സീസണിലേക്ക് മാറുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിക്വയർമെൻസും കാര്യങ്ങളും ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് മറന്നു പോകണ്ട. ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ കൂടെ ഉണ്ടാവും എന്നും, ബട്ട് അറ്റ് ദിസ് പോയിന്റ് ഒരു ഓർമ്മപ്പെടുത്തൽ എനിക്ക് ഇങ്ങോട്ട് തന്നിട്ടുണ്ട്. ഞാനൊരു ബർത്ത്ഡേ വിഷ് കുറച്ച് മുന്നേ പറഞ്ഞതാണ്, സന്ദീപേ ഒന്ന് വിഷ് ചെയ്യാമോ, ചെയ്തേക്കാം. അപ്പോൾ ഭീഷണിയാണെന്നൊക്കെ. ഓക്കെ, മുഹമ്മദ് വിഷ് ചെയ്തേക്കുന്നത് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു വിഷസ് ആദ്യം തന്നെ കൊടുക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. എൻ്റെ കൂട്ടുകാരൻ റൂംമേറ്റ് ആയിട്ടുള്ള വിഷ്ണുവിന്, സോ വിഷ്ണുവിന് ആ ഒരു വിഷസ്. എന്നെയും കാത്ത് ഫുഡൊക്കെ ഉണ്ടാക്കി എപ്പോഴും ഇരിക്കുന്ന വിഷ്ണു ബ്രോ, ദ ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് ആണ് മുഹമ്മദ് അയച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഫുഡ് ഉണ്ടാക്കി കാത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മുഹമ്മദിന് ഓർമ്മ വന്നത് വിഷ്ണു ബ്രോവിനെയാണ്. അപ്പോൾ എന്നും അങ്ങനെ കാത്തിരിക്കാൻ ഒരു ഫ്രണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. തീർച്ചയായിട്ടും ആ ഒരു സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യുക, അവിടെയാണ് നമ്മുടെ വിജയം. അപ്പോൾ ആ ഒരു വിജയം ആഘോഷിക്കുന്ന രണ്ട് കൂട്ടുകാർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോകുന്നത് ആ ഒരു ബർത്ത്ഡേ വിഷിലേക്ക്. ഹാപ്പി ബർത്ത്ഡേ അഡ്വാൻസ് വിഷസ് ആണ് കേട്ടോ. നാളെയാണ് ബർത്ത്ഡേ, അപ്പോൾ എന്തായാലും വിഷ്ണുവിന് ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

to you. അപ്പോൾ വിഷിംഗ് യു ആ ഹാപ്പി ബർത്ത്ഡേ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ആസ് വെൽ. അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങൾ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ സൗഹൃദങ്ങളെ പറ്റിയിട്ട് അയ്യോ നാക്കുളിക്ക് ഓക്കെ സൗഹൃദങ്ങളെ പറ്റിയിട്ട് ഒരുപാട് നല്ല നല്ല കഥകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ തന്നെ മാച്ച് അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ഫാൻസ് ദേ ആർ വെയ്റ്റിംഗ് ഔട്ട് ദെയർ ടു നോ അബൌട്ട് ഈച്ച് ആൻഡ് എവറി മാച്ചസ്. കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നതായിരിക്കും. ഇപ്പൊ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വെക്കേഷന് സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു ഗോൾഡൻ സർപ്രൈസ് കൊടുത്താലോ? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗോൾഡൻ സമ്മർ ഓഫറിനൊപ്പം ഡയമണ്ട് ആൻഡ് പ്രഷ്യസ് ജെം ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ യാതൊരു നഷ്ടവും കൂടാതെ എക്സ്ചേഞ്ച് ചെയ്ത് ലേറ്റസ്റ്റ് ഡിസൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ദേർ ഈസ് മോർ. ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം GCCയിൽ ഇപ്പോൾ സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ.
1: Naseem Surgical and Medical Center.
2: നമസ്കാരം, ഞാൻ ഡോക്ടർ ഷിജോ എം എൻ, നസീം മെഡിക്കൽ സെന്റർ അൽക്കൂർ ബ്രാഞ്ചിലെ ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആണ്. വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. സൂര്യതാപം ഏൽക്കുന്നത് ഒഴിവാക്കുക. പകൽ 10 മണി മുതൽ 4 മണി വരെ പുറത്തു പോകാതിരിക്കുക. പുറത്തു പോവുകയാണെങ്കിൽ SPF 30 മുകളിലുള്ള സൺസ്ക്രീൻ ലോഷൻസ് ഉപയോഗിക്കുക. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. നിർജലീകരണം ഒഴിവാക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കാം. ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ നല്ലതാണ്. കൂടുതൽ വിയർക്കുന്ന ആളാണെങ്കിൽ ഇലക്ട്രോലൈറ്റ് റിച്ചായ ORS ഉപയോഗിക്കാം. കോഫി, എനർജി ഡ്രിങ്ക്സ്, സോഡ തുടങ്ങിയവ കൂടുതൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നതിനാൽ ഒഴിവാക്കുക. വാട്ടർമെലൺ, ഓറഞ്ച്, കുക്കുംബർ തുടങ്ങിയ വാട്ടർ ഡെൻസ് ആയിട്ടുള്ള ഫ്രൂട്ടുകൾ നല്ലതാണ്. അധിക വിയർപ്പ്, തലകറക്കം, ഛർദി, നെഞ്ചിടിപ്പ്, ശരീരോഷ്മാവ് 40 ഡിഗ്രിയിൽ കൂടുതൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത ഹോസ്പിറ്റലിൽ ഉടനെ ചെക്ക് ചെയ്യുക. ചൂടുകാലത്ത് ആരോഗ്യം നിലനിർത്താൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. നന്ദി.
1: Naseem Surgical and Medical Center. Appointmentukal kai vilikku
3: 44111133.
1: You're listening to
3: Qatar's favorite radio, Radio Suno 91.7. Please get to go to the

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സുനർ 91.7 FM 917 ഈവനിങ്സ് ടൈം ആണ്. സന്ദീപാണ് കൂടെ ഉള്ളത്. There is a lot of interesting facts around us. നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ മണ്ടത്തരാവോ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരുപാട് കാര്യങ്ങൾ തന്നെ നമുക്ക് ചുറ്റുമുണ്ട്. അത് പക്ഷേ ഭയങ്കരമായിട്ടുള്ള സയന്റിഫിക് എക്സ്പ്ലനേഷനുമായിട്ട് പിന്നെ വരുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുമേ, ഇത് തന്നെയല്ലേ ഞാൻ കുറച്ച് നാൾ മുന്നേ ആലോചിച്ചതെന്ന്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ലിഫ്റ്റിൽ പോകുമ്പോൾ ഞാൻ ചിന്തിക്കുകയുണ്ടായ ഒരു കാര്യമാണ്, എല്ലാ ലിഫ്റ്റിലും എന്തിനാണ് ഗ്ലാസ് വെച്ചേക്കുന്നത്, മിററിന്റെ ആവശ്യം എന്താണ് എന്നുള്ളതായിരുന്നു എന്റെ മനസ്സിൽ കൂടെ കടന്നുപോയ ഒരു ചിന്ത. ഓൾമോസ്റ്റ് ഈ കണ്ണാടി എല്ലാവരും ഓഫീസിൽ കയറുന്നതിന് മുന്നേ, ഹെയർ പെർഫെക്റ്റ് ആണോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുന്നതിന് മുന്നേ, നമ്മളെ തന്നെ ഒന്ന് സെറ്റപ്പിലാണോ ഗെറ്റപ്പിലാണോ നമ്മൾ ഇറങ്ങിയേക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്ലാസ് വെച്ചേക്കുന്നത്. ഇത് തന്നെയായിരുന്നു എന്റെയും ധാരണ. പക്ഷേ ഈ ധാരണ തെറ്റിദ്ധാരണയാണെന്നുള്ളത് ഞാൻ കുറച്ച് മുന്നെയാണ് അറിഞ്ഞത്. അതായത് നമ്മൾ ലിഫ്റ്റിൽ കാണുന്ന ഈ കണ്ണാടികളൊന്നും തന്നെ നമ്മുടെ മുഖം നോക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ഗൈസ്. ദെർ ഇസ് ഓൾവേസ് ഓൾവേസ് എ സയന്റിഫിക് എക്സ്പ്ലനേഷൻ ബിഹൈൻഡ് ഇറ്റ്. ആൻഡ് സയന്റിഫിക് എക്സ്പ്ലനേഷൻ എഞ്ചിനീയേഴ്സ് പറയുന്നത് ഇങ്ങനെയാണ്, ക്ലോസ്ട്രോഫോബിയ, അതായത് ഒരു ക്ലോസ്ഡ് സ്പേസിൽ നമ്മൾ കയറി കഴിയുമ്പോൾ പേടി ഉണ്ടാവാൻ സാധ്യതയുള്ള ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്, അവർക്ക് ഈ ലിഫ്റ്റിന്റെ അകത്തേക്ക് കയറുമ്പോൾ പേടി വരാണ്ടിരിക്കാൻ വേണ്ടി, എസ്പെഷ്യലി ഇടുങ്ങിയ ഒരു ലിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് ഭയങ്കരമായിട്ടുള്ള പേടി വരാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഈ കൊളാപ്സ് അപ്പം അതൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഈ ഒരു ലിഫ്റ്റിൽ ഗ്ലാസസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ സ്പെഷ്യൽ നീഡ്സ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്, എസ്പെഷ്യലി വെൻ യു യൂസിങ് എ വീൽ ചെയർ, തിരിഞ്ഞു നോക്കാണ്ട് ബാക്കിലേക്ക് ഇറങ്ങാനുള്ള ഓപ്ഷൻ ആണ് ഈ കണ്ണാടി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ബേസിക്കലി മുടി ചെയ്യാനും അതിനും നമുക്ക് യൂസ് ചെയ്യാം, അതിനും വേണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ യെസ്, ഇതിന് വേണ്ടിയിട്ടാണ്. ഇനി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ ഇന്ന സംഭവത്തിന് കൂടെ വേണ്ടിയിട്ടാണ് ലിഫ്റ്റുകളിലെല്ലാം തന്നെ ഗ്ലാസസ് അല്ലെങ്കിൽ മിറേഴ്സ് പ്രൊവൈഡ് ചെയ്തേക്കുന്നതെന്ന്. അപ്പോൾ ഈ ആ ഒരു അപ്ഡേറ്റ് കൂടി അൺലോക്ക് ചെയ്തുകൊണ്ട് 917 ഈവനിങ്സിൽ സന്ദീപാണ് കൂടെയുള്ളത്. ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Let's play football.
3: Football Mania.
0: ഈ ലോകകപ്പിൽ ഏറ്റവും വൈറലായി മാറിയ ആഘോഷം വൈക്കിംഗ് റോ. നോർവേ ആരാധകരുടെ ഈ സെലിബ്രേഷൻ ലോകത്തിന്റെ ശ്രദ്ധ വലിയ രീതിയിൽ തന്നെ നേടിക്കഴിഞ്ഞു. നോർവേയുടെ പ്രശസ്തമായ വൈക്കിംഗ് പാരമ്പര്യത്തിൽ നിന്നാണ് ഈ സെലിബ്രേഷന്റെ തുടക്കം. സമുദ്രയാത്രകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുള്ള ഈ തുഴച്ചിലാഘോഷം ഇന്ന് ലോകം ഏറ്റെടുത്തു കഴിഞ്ഞു. നോർവേ സെനഗൽ മത്സരത്തിന് ശേഷം നോർവേ ടീമംഗങ്ങൾ ഒന്നിച്ച് വൈക്കിംഗ് റോ ആഘോഷം ഒരുക്കിയത് ആരാധകരുടെ ആവേശം കൂട്ടി.
2: Let's play football.
3: Football Mania.

Once again, welcome back. Radio Sonora 91.7 FML 917 evenings in the time. Sandeep aanu kude join cheyyunnathu. Oru paadu visheshangalokke ingane paranju povaarunnu. Especially friendships maintain cheyyanulla vazhikalokke ingane paranju kondirikkumbo. Nammude life la stress relieve cheyyan vendi etto adhigam without any payment namukku cheyyan pattunna oru kaaryamaanu friendshipukal nalla sauhrudangal kaathu sookshikkuka ennallathu. Pakshe investing a lot of time on friendships, aa oru friendship seriyaakki edukkan vendite nammude effort vendathu. Nammude bhaathunnulla thettukal sambhavichu poya തീർച്ചയായിട്ടും ഒരു സോറി പറയാനായിട്ട് മടിയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, നമുക്ക് അങ്ങനെ ഒരു സൗഹൃദം റീസ്റ്റാർട്ട് ചെയ്യണം എന്ന ഈ ഒരു പോയിന്റിൽ ഞാൻ പറഞ്ഞു പോകുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ കോൾ ദാറ്റ് ഫ്രണ്ട്. ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് ഒരു ഡിന്നറിന് ഒരുമിച്ച് ഒന്ന് പോവുക. മേ ബി ഒരു പക്ഷെ എല്ലാവരും കൂടി ഒരുമിച്ചൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ കോൺവെർസേഷൻസ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ മാത്രം വിളിച്ച് കുറച്ചു നേരം ഒറ്റയ്ക്ക് പോയി ഫുഡൊക്കെ കഴിച്ച് സംസാരിക്കുമ്പോൾ ഇറ്റ് കൻ ബി എ ഹീലിംഗ് പ്രോസസ്. ഒരു പക്ഷേ നമ്മുടെ ആ പഴയ സൗഹൃദം ഒന്നുകൂടി വീണ്ടെടുക്കാൻ കിട്ടുന്ന ഒരു അവസരമാണെങ്കിലോ? നമ്മൾ കേട്ടിട്ടുള്ള കാര്യമില്ലേ, ലൈഫിൽ ചാൻസ് ലോസ്റ്റ് ഇസ് ലോസ്റ്റ് ഫോർ എവർ. അതുകൊണ്ട് ചാൻസ് മിസ് ഔട്ട് ചെയ്യാനായിട്ട് നിൽക്കണ്ട. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്ന് രാത്രിയാണെങ്കിൽ ഇന്ന് രാത്രി ചെയ്ത് തീർക്കുക. നാളെ എന്ന് പറഞ്ഞ സമയം ഉണ്ടാവും, പക്ഷെ എപ്പോഴാണെന്ന് നമുക്ക് തന്നെ ഒരു നിശ്ചയം ഉണ്ടാവില്ല. അൺസേർട്ടൺ ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും സർട്ടൺ ആയിട്ടുള്ള ഒരു ഉത്തരം കൊണ്ടുവരാനായിട്ട് നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം 917 ഈവനിങ്സിൽ നിന്നും ഞാൻ ചെറുതായിട്ടൊന്ന് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സൗഹൃദങ്ങളുടെ കഥകളും ഒരുപാട് അപ്ഡേറ്റ്സുമായിട്ട് നാളെ പാക്കലാം. അതുവരെയ്ക്കും ഒരു ചെറിയ ടാറ്റ ബൈ ബൈ. I love you all. Take care. This is Kadha's Happiness Frequency Radio Suno 91.7 FM. Get a gate. Kutugudam. Good night.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. Joy Alucas 917 evenings presented by Joy Alucas, world's favorite jeweler,
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
1: in association with
3: Doha Bank.
1: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

ഹായ്, ഞാൻ നിത്യമാമൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം ആയ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ടു കേട്ടു

0: പണ്ടത്തെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: നമസ്കാരം, ഞാൻ സുധീർ കരമന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

सुनो 91.7 FM कदर्स फेवरेट रेडियो स्टेशन रेडियो सुनो।

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by ഈ അവധി കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Searing Road. Healthy smiles anytime. For more information, call 4411 1133.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
6: Just feel like you're home.
7: Hi, ഞാൻ മാല പാർവതി.
8: ഓർമ്മപ്പൂവേ പോരൂ, ഓമൽപ്പൂവേ പോരൂ.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 91.7 FM റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: action.
1: Mona Dinesha, Adimohamana, Adimoham.
0: Horror, Taniki Pogan, Anuadilla. Or drama.
2: In the Kutumba, in the Sorkaraji.
0: Is the genre in England? Every day, to get ready. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
3: Brought to you by Safari. World-class shopping experience. Doha, Qatar. And...
4: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
5: ഹായ് എല്ലാവർക്കും, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മിനിയ.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട്

0: सुनो 91.7 FM Qatar's favorite radio station.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്, റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal gaadam vare vaigittu 5 mani mudal. 917
2: Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
3: Powered by
4: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
3: In association with
5: Doha Bank,
3: make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
2: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: Hi, Namaskaram. Yan Shaju Sridhar. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സലോ. കേട്ട് കേട്ട്

91.7 FM. 91.7 FM. Qatar's favorite radio station.

0: ഹലോ നമസ്കാരം, ഞാൻ സുദേവ് നായർ.
1: അഞ്ഞൂറ്റിയിലെ മൈക്കിളുടെ അടുത്ത് നിന്ന് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
2: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM. കേട്ട്

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।